പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ബഹുമാനം, സ്നേഹം, അംഗീകരിക്കൽ, പ്രശംസ, അഭിനന്ദനം ഇതൊന്നും നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനാവില്ല. എന്നാൽ അവഹേളനവും അനാദരവും അവഗണനയും നിന്ദയും നിഷ്പ്രയാസം തള്ളിക്കളയാനുള്ള മനസ്സും ധൈര്യവും ഉണ്ടാവുക എന്നത് ഒരാളുടെ പ്രത്യേക മനസാന്നിധ്യമാണ്. എനിക്ക് അർഹമല്ലാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക എന്നത് എൻ്റെ തീരുമാനം. എനിക്കെന്താണ് അർഹതപ്പെട്ടത് എന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. എന്തിനെ സ്വീകരിക്കണം, നിരാകരിക്കണം എന്നത് എൻ്റെ ആത്മവിശ്വാസമാണ്. യു കാൺട്ട് ഫോഴ്സ് സംവൺ ടു റെസ്പെക്റ്റ് യു, ബട്ട് യു ക്യാൻ റിഫ്യൂസ് ടു ബി ഡിസ്റെസ്പെക്റ്റഡ്.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ബിജു അറുക്കുഴിയുടെ കവിത അച്ഛൻ, ആലപിക്കുന്നത് ഹരീഷ് നമ്പ്യാർ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
2: ഇന്ന് June 18, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം June 18 വർഷത്തിലെ 169 ദിനമാണ്. June 18 ഗോവ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. June 18 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1178 ചന്ദ്രനിലെ ജിയോർദാനോ ബ്രൂണോ ഗർത്തത്തിന്റെ രൂപവത്കരണം. 1429 പറ്റായുദ്ധം നടന്നത്. 1767 ഇംഗ്ലീഷ് നാവികനായ സാമുവൽ വാലിസ് ഫ്രഞ്ച് പോളിനേഷ്യയിലെ തഹിതി ദ്വീപിലെത്തുന്ന ആദ്യ യൂറോപ്യനായി മാറി. 1953 ഈജിപ്ത് റിപ്പബ്ലിക്കായി. 1983 സാലി റൈഡ് ശൂന്യാകാശത്തെത്തുന്ന ആദ്യ അമേരിക്കൻ വനിതയായി മാറി. 2006 ഖസാഖിസ്ഥാന്റെ ആദ്യ കൃത്രിമോപഗ്രഹമായ കാസാറ്റ് വിക്ഷേപിച്ചു. റഷ്യൻ എഴുത്തുകാരനായ മാക്സിം ഗോർക്കി. മലയാളത്തിലെ കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായിരുന്ന എസ് രമേശൻ നായർ. കേരളത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ അയ്യൻകാളിയുടെയും ചരമദിനം June 18.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വിജയിക്കുന്നു എന്നതിൽ എല്ലാമില്ല, എന്നാൽ വിജയിക്കാനുള്ള പരിശ്രമത്തിൽ എല്ലാമുണ്ട്. അമേരിക്കൻ എഴുത്തുകാരനായ സിഗ് സിഗ്ലറിന്റെ വാക്കുകൾ.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: അജി ചാലക്കുടി പാടിയ ഗാനം ശബരിഗിരിവാഴും. ജയരാജന്റെ വരികൾക്ക് ജെ ജെ സംഗീതാണ് ഈണം പകർന്നത്.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. 2 മാസത്തിന് ശേഷം ഹോർമസ് കടലിടുക്കിലെ US ഉപരോധ മേഖലയിലൂടെ ഇറാൻ എണ്ണക്കപ്പലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ചെന്ന് റിപ്പോർട്ട്. US ഇറാനും ഇടക്കാല സമാധാന കരാറിൽ ധാരണയാകുന്നതിന് 2 ദിവസം മുൻപ് തന്നെ ഇറാൻ എണ്ണയുമായി കപ്പലുകൾ ഉപരോധ മേഖലയെ താണ്ടിയെന്ന് എണ്ണ ടാങ്കറുകളെ നിരീക്ഷിക്കുന്ന ടാങ്കർ ട്രാക്കേഴ്സ് വെബ്സൈറ്റ് പറയുന്നു. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. G7 ഉച്ചകോടിയുടെ ഇടവേളയിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ആവശ്യം. ഇറാൻ യുദ്ധത്തിനിടെ US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്. പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷം വിമർശനമുയർത്തിയിരുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ US സൈനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഇന്തോ പസഫിക് കമാൻഡിനെ US പസഫിക് കമാൻഡ് എന്ന് പുനർനാമകരണം ചെയ്ത് US പ്രതിരോധ വകുപ്പ്. US ഇറാൻ സമാധാന കരാർ ഒപ്പിടാൻ തീരുമാനമായിരിക്കെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഈ മാസം 10-ാം തീയതി US സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 ഇന്ത്യക്കാരിൽ 2 പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട് വൻ വിവാദമായ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. പാഠ്യപദ്ധതി, സ്കൂൾ തെരഞ്ഞെടുപ്പ് എന്നിവ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്ന നിബന്ധനയോടെയാണ് പദ്ധതിയുടെ ഭാഗമാകുക. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് രൂപപ്പെടുത്താൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു. PM ശ്രീ കരാറിൽ ഒപ്പിട്ട് LDF സർക്കാർ പണം വാങ്ങിയെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാദം ശരിയല്ലെന്ന് മുൻമന്ത്രി V. ശിവൻകുട്ടി. ഒക്ടോബറിൽ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിയിൽ പ്രവേശിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രം ആവശ്യപ്പെട്ടെങ്കിലും അതിന് കഴിയില്ലെന്ന് നവംബർ 12 സർക്കാർ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല വൈദ്യുതി നിയന്ത്രണം. ചൊവ്വാഴ്ച തുടങ്ങിയ നിയന്ത്രണം June 30 തുടർന്നേക്കും. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ജൂണിൽ നിയന്ത്രണം വേണ്ടി വന്നിരിക്കെ മഴ കുറഞ്ഞാൽ അത് കൂടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആവശ്യമായ തോതിൽ വൈദ്യുതി കിട്ടാത്തതിനാൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 വരെയുള്ള സമയത്ത് പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രിക്കാൻ മന്ത്രി സണ്ണി ജോസഫും ചെയർമാൻ ഡോക്ടർ MG രാജമാണിക്യവും പങ്കെടുത്ത യോഗം അനുമതി നൽകിയതായി KCB അറിയിച്ചു. എൽനിനോ കാരണം ചൂട് കൂടിയതിനാൽ രാജ്യത്ത് വൈദ്യുതി ക്ഷാമമുണ്ടായെന്നാണ് KCB വിലയിരുത്തൽ. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പിന്തുണയുള്ള ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 5 പേരെ അറസ്റ്റു ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ 10:30 കൊച്ചി ED ഓഫീസിൽ എത്തിയ വീണ രാത്രി 8 മണിയോടെയാണ് മടങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 3 മാസത്തിനിടെ ആദ്യമായി $80 താഴെയെത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാനത്തിന് ധാരണയായതോടെ ഹോർമസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് എണ്ണവില കുറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, മതിലുകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും വേണം. സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്. അതത് തദ്ദേശ സ്വയംഭരണ

സ്ഥാപന സെക്രട്ടറിമാരും ജില്ലാ കലക്ടർമാരുമാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ലഹരിക്കെതിരെയുള്ള പരിശോധനയായ ഓപ്പറേഷൻ തൂഫാന്റെ ചുമതല വഹിക്കുന്ന പുട്ട വിമലാദിത്യയെ ഉത്തരമേഖലാ IG നിയമിച്ചു. കണ്ണൂർ ജില്ലയിൽ 2 ഷിഗെല്ലോസിസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിൽ 6 വയസ്സുകാരിയിലുമാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ കണ്ണൂർ ജില്ലയിൽ ഷിഗെല്ലെ അണുബാധ ബാധിച്ചവർ 4. മൊകേരി പഞ്ചായത്തിൽ 4, 8 വയസ്സുള്ള 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. കാലവർഷ സുരക്ഷയുടെ ഭാഗമായി തുറന്ന പഴശ്ശി പദ്ധതിയുടെ ഷട്ടറുകൾ നീരൊഴുക്ക് കുറഞ്ഞതോടെ വീണ്ടും അടച്ചു. ജില്ലയിലേക്കുള്ള കുടിവെള്ള വിതരണത്തെ ബാധിക്കും വിധം സംഭരണിയിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെയാണ് തുറന്ന ഷട്ടറുകൾ അടച്ച് ജലസംഭരണം തുടങ്ങിയത്. പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂൺ മാസം പാതി പിന്നിട്ടിട്ടും നീരൊഴുക്കിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വൈശാഖോത്സവത്തിലെ ചതുശതങ്ങളിൽ 2-ാമത്തേതായ പുണർദം ചതുശതം സമർപ്പിച്ചു. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന് കർണാടകയിൽ നിന്ന് ഒഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾ കണ്ണൂരിന് തുറന്നിടുന്നത് അനന്തമായ ടൂറിസം സാധ്യതകളെന്ന് റിപ്പോർട്ടുകൾ. കൊട്ടിയൂരിൽ ഇത്തവണ ഇതുവരെ 25 ലക്ഷത്തിലേറെ ഭക്തരെത്തിയതിൽ പകുതിയോളം കർണാടകയിൽ നിന്നുള്ള ഭക്തരാണെന്ന് കണക്കുകൾ. ജില്ലയുടെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന തരത്തിലേക്ക് വൈശാഖോത്സവം മാറിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പുതുച്ചേരിയിൽ NDA മന്ത്രിസഭയിൽ 3 മന്ത്രിമാർ കൂടി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ നീക്കിയ സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിസമ്മതിച്ചു. ഡയറക്ടറായി ഡോക്ടർ V. മീനാക്ഷിയെ നിയമിച്ചെന്നും 13 ചുമതലയേറ്റെന്നും സർക്കാരിനായി ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ R. രമ അറിയിച്ചത് കണക്കിലെടുത്താണ് സ്റ്റേ ആവശ്യം നിഷേധിച്ചത്. അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി 1000 വിമുക്ത സൈനികരെ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അഗ്നിരക്ഷാസേനയുടെ ആസ്ഥാനത്ത് ഉന്നതതല യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 133 ഫയർ സ്റ്റേഷനുകളാണ് ഉള്ളത്. 2 ദിവസമായി നടക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്ക്വാഡ് സംസ്ഥാനത്തൊട്ടാകെ ചെറുതും വലുതുമായി പിഴയിട്ടത് 500-ലേറെ ഹോട്ടലുകളിൽ. 1000 രൂപ മുതൽ 400,000-500,000 രൂപ വരെയാണ് പിഴ. ക്ലീൻ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള 2-ാമത്തെ സ്ക്വാഡാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റേത്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ നിർദ്ദേശം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ഉറപ്പാക്കണമെന്ന് മന്ത്രി K. മുരളീധരൻ നിർദ്ദേശിച്ചു. വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് ഡ്രൈ ഡേ ആചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ആഴ്ചകളിലും ഇത് തുടരും. IPS തലപ്പത്തെ അഴിച്ചുപണിയിൽ മാറ്റം വരുത്തി ആഭ്യന്തര വകുപ്പ് വീണ്ടും ഉത്തരവിറക്കി. കണ്ണൂർ റേഞ്ച് DIG K. കാർത്തിക്കിയെ നിയമിച്ചതാണ് ഇതിൽ പ്രധാന മാറ്റം. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5-വയസ്സുകാരൻ ക്രൂരമർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് സൗമൻസെന്നും ജസ്റ്റിസ് V. എം. ശ്യാംകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ഡോക്ടർ K. T. മാധവൻ 22 ചുമതലയേൽക്കും. മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും എമർജൻസി വിഭാഗം തലവനുമാണ് K. T. മാധവൻ. വിനായക ചതുർത്ഥി 15 തന്നെ ആചരിക്കണമെന്ന് പഞ്ചാംഗം കമ്മിറ്റി അറിയിച്ചു. ഗണിത സമ്പ്രദായങ്ങളുടെ ഭേദമനുസരിച്ച് 14 എന്നും 15 ഭേദങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം സംസ്ഥാന പഞ്ചാംഗം കമ്മിറ്റി പഞ്ചാംഗ ഏകീകരണത്തോടെ 15 തന്നെയാണ് കേരളത്തിൽ വിനായക ചതുർത്ഥി എന്ന് പ്രഖ്യാപിച്ചു. മൂന്നാർ അടക്കമുള്ള വനാതിർത്തി പങ്കിടുന്ന വിനോദസഞ്ചാര മേഖലയിലെ വർദ്ധിച്ച തിരക്ക് നിയന്ത്രിക്കാൻ വാഹനങ്ങൾക്ക് പാസ് നൽകുന്ന കാര്യം പരിഗണിക്കുകയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകരുമായി സെക്രട്ടേറിയറ്റിൽ നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചക്കയുടെ മണം പിടിച്ച് ആനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ കർഷകരിൽ നിന്ന് വനംവകുപ്പ് വില കൊടുത്ത് ചക്ക വാങ്ങും. പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് തകർന്ന ആനത്താരകൾ പുനഃസ്ഥാപിക്കുന്നതിനും മുൻഗണന നൽകും. ഇക്കോ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ആദിവാസി വിഭാഗങ്ങളിലെ അംഗങ്ങളെ പരിശീലനം നൽകി ഗൈഡുമാരായി നിയമിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ ഉടൻ ഇടപെടാനും വ്യാപനം തടയാനും സഹായിക്കുന്ന ആധുനിക ഡാറ്റ വിശകലന പ്ലാറ്റ്ഫോം രാജ്യത്ത് തയ്യാറാക്കി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയുടെ നേതൃത്വത്തിലാണ് ഇത്. അന്താരാഷ്ട്ര യോഗാ ദിനം പ്രമാണിച്ച് 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെ ബേക്കൽ കോട്ടയം

0: പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ 6 മണിക്ക് കോട്ടയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായി വിജയ് ഭാരത് റെഡ്ഡി ചുമതലയേറ്റു. 3500 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളുമായി 2 മറുനാട്ടുകാർ വളവട്ടണം പോലീസിന്റെ പിടിയിലായി. ഉത്തർപ്രദേശുകാരാണ് പിടിയിലായത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ആംബുലൻസ് ഡ്രൈവറെ ഒരു കൂട്ടം ആംബുലൻസ് ഡ്രൈവർമാർ തടഞ്ഞുവെച്ച് മർദ്ദിച്ചതായി പരാതി. പനക്കാട് സ്വദേശിയും ആംബുലൻസ് ഡ്രൈവറുമായ ഈ വിധിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ സഹപ്രവർത്തകരായ 5 ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആംബുലൻസ് സ്റ്റാൻഡിലാണ് സംഭവം. ഇരിട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ കീഴങ്ങാനം മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റും മഴയും കാരണം വ്യാപക നാശം. സെൻസസുമായി ബന്ധപ്പെട്ട പരിശീലനം മട്ടന്നൂർ നഗരസഭയിൽ പൂർത്തിയായി. 6 ദിവസങ്ങളിലായി 2 ബാച്ചുകളിൽ 95 അധ്യാപകരാണ് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം പൂർത്തിയാക്കിയത്. 16 മുതൽ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് MDMA കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയെ ഇരിട്ടി എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഉളിക്കൽ മണിപ്പാറ സ്വദേശി ചിരട്ടയാടൻ വീട്ടിൽ CH അൻസീറാണ് അറസ്റ്റിലായത്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം, അൾജീരിയയെ തോൽപ്പിച്ചു. മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് കൂറ്റൻ ജയത്തോടെ ഏകദിന പരമ്പര സ്വന്തമാക്കി ടീം ഇന്ത്യ. ലക്നൗ ഏകാന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 170 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ അഫ്ഗാനിസ്ഥാൻ എ ടീമിനെ 101 റൺസിന് തകർത്ത് ഇന്ത്യ എ ടീം ഫൈനലിൽ. 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യക്ക് നെതർലൻഡ്സിനെതിരെ 95 റൺസിന്റെ ജയം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന താരമായി ദീപ്തി ശർമ്മ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972762400.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബ

0: 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങളെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ ശ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ യും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തു നിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച പ്രേക്ഷയ്ക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12th BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ ടി വീണയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 അവസാനിച്ചത്. പ്രധാന വാർത്തകൾ

വീണ്ടും നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പേരാവൂർ ഗവൺമെന്റ് ITI NCVT അംഗീകൃത ഡ്രൈവ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490209960650. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തലശ്ശേരി ഉപജില്ലാ ഓഫീസിൽ നിന്ന് 6.8% പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. തലശ്ശേരി, ഇരിട്ടി താലൂക്കുകളിലെ മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും അപേക്ഷിക്കാം. കൂടാതെ വിവാഹ, വിദ്യാഭ്യാസ, വ്യക്തിഗത വായ്പകൾക്കും ഭവന നിർമ്മാണ വായ്പയ്ക്കും അപേക്ഷ നൽകാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും അനുയോജ്യമായ വായ്പ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ കോർപ്പറേഷന്റെ തലശ്ശേരി കീഴന്തി മുക്കിൽ പ്രവർത്തിക്കുന്ന ഉപജില്ല ഓഫീസുമായി ബന്ധപ്പെടണം. ലളിതമായ ജാമ്യ വ്യവസ്ഥകൾ ബാധകം. ഫോൺ 0490209960600. വാട്സപ്പ് നമ്പർ 8089770067. ഓൺലൈൻ വായ്പ രജിസ്ട്രേഷന് www.ksbcdc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക സായാഹ്ന OPയിലേക്ക് ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം 22 മാസം പകൽ 11:30 കലക്ട്രേറ്റ് ഓഫീസിൽ. മയിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം 22 രാവിലെ 11:00 കലക്ട്രേറ്റ് ഓഫീസിൽ. ചാലാട് ഗവൺമെന്റ് UP സ്കൂൾ LP വിഭാഗത്തിൽ അറബിക് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 11:00. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ BRC സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ 11:30 അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479208516601. മറ്റൊരു നമ്പർ 7012865601. മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടിയിൽ ഹിന്ദി വിഷയത്തിൽ അധ്യാപക ഒഴിവുണ്ട്. നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11:00 കോളേജ് ഓഫീസിൽ നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഹാജരാവേണ്ടതാണ്. അപേക്ഷകർ കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ രജിസ്ട്രേഷൻ നടത്തിയവർ ആയിരിക്കണം. UGC യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മലയാളം ഐച്ഛിക വിഷയമായി പഠിച്ചവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ബ്രണ്ണൻ മലയാളം സമിതിയുടെ വാർഷിക പൊതുയോഗവും 26 കോളേജ് ന്യൂ ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടക്കും. കീഴല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10:30 പഞ്ചായത്ത് പ്രസിഡന്റ് C.സജീവൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ VK കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർവാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർവാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
5: Golden Groves College of Interior Designing Degree Diploma Interior Designing കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. Let good changes start from here. Golden Groves College of Interior Designing University Study Center near Police Club, Thavakara Road, Kannur. ഫോൺ 9747411174.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
5: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
7: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: നമസ്കാരം. ഞാൻ കൊട്ടിയൂർ ജന്മാശാരി, മണത്തനയാണ് സ്വദേശം. നമ്മൾ കൊട്ടിയൂരെ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇവിടെ വേണ്ട കർമ്മങ്ങൾക്ക് വേണ്ട അടിയന്തര സാധനങ്ങളൊക്കെ നമ്മളാണ് നിർമ്മിച്ചെടുക്കേണ്ടത്. പ്രാക്കുളം മുതൽ തണ്ണീർക്കുടിയുണ്ട്, അതിൽ പങ്കെടുക്കണം. അറിയൽ കയറി നീരെഴുന്നള്ളത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളുണ്ട്. പാത്തി, ശൂലങ്ങൾ, മേലേരി, അയ്യും കാലും, അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
1: കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മുന്നേ ട്രസ്റ്റിയായിട്ടുള്ള പ്രേംകുമാർ സാറുണ്ട്.
2: ഇന്ത്യ രാജ്യത്ത് ഒരു മഴ മഹോത്സവം നടക്കുന്നത് ശ്രീ കൊട്ടിയൂരിൽ മാത്രമാണെന്നാണ് ചരിത്രമുള്ളത്. നാനാ ജാതി മതസ്ഥർക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന ഈ ക്ഷേത്രത്തിൽ തികച്ചും ഹിന്ദു ആചാരപ്രകാരമുള്ള പൂജാവിധികളും തന്ത്രവിധികളും തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെയാണ് നടന്നു വരുന്നത്. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചോതി വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. തികച്ചും മഴയുത്സവമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ഇവിടെ ദർശന സായുജ്യം നേടുന്നത്. ദക്ഷയാഗം നടന്ന ഭൂമിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. 10,000-ക്കണക്കിന് ഭക്തന്മാർ സായുജ്യം കൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തത്രയാണ്. മുഴുവൻ ഭക്തജനങ്ങൾക്കും പുണ്യം ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.
1: നമ്മൾ മട്ടന്നൂരിലെ മുരളിയേട്ടനുണ്ട്, വളണ്ടിയറായിട്ട് ഇവിടെ ഉണ്ട്, കുറേ വർഷമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് വിശേഷം ഈ വർഷത്തെ എന്ന് ചോദിക്കാം.
3: ഈ വർഷത്തെ നല്ല വിശേഷമാണ്, കാരണം കർണാടകത്തിലുള്ള ആളുകളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ജനത്തിരക്കുണ്ട്. ആദ്യം മുതലേ നല്ല ഉത്സവത്തിന് ജനത്തിരക്കുണ്ട്. അവർ കഴിഞ്ഞ വർഷം പുരുഷന്മാർ അവർ കൂടുതലായിരുന്നു, ഇപ്രാവശ്യം അവർ സ്ത്രീകളും വന്നുകൊണ്ട് ജനങ്ങളെ നല്ല തിരക്കുമുണ്ട്. നല്ല സഹകരണമാണ്. ക്ഷേത്ര സമിതിൻ്റെ വകയാലും ട്രസ്റ്റ് ബോർഡിൻ്റെവരും എല്ലാം നല്ല ഇതാണ്. സൗജന്യ കാപ്പി കൊടുക്കുന്ന ദിവസം, പിന്നെ അന്നദാനം കൊടുക്കുന്നുണ്ട്, ഈടി അക്കരി ഇക്കരി എല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ച വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കൊണ്ടാണ് ഇതിൻ്റെ ഉപയോഗം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായി അവർ വന്നു നമുക്കറിയില്ല. ഇപ്രാവശ്യം കുറേ ഭാഗങ്ങൾ അത് പരിഹരിക്കുന്നില്ല. പരമാവധി നമ്മൾ സഹകരിച്ചിട്ട് അവർ സഹകരിച്ച് പോകുന്നുണ്ട്. കാരണം ചെറിയ ചെറിയ അസ്വസ്ഥതയുണ്ട്, ചെറിയതുണ്ട്. അതിപ്പോൾ എന്തായാലും പലയാളും പല തരത്തിൽ വരുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എല്ലാവരോടും. മഴ ഉണ്ട് കുറേ, കൂടുതലായിട്ടൊന്നുമില്ല. എന്നാലും പൊതുവേ മോശമില്ലാതെ മഴ കിട്ടി. ആദ്യം ഒരു ചെറിയ പ്രയാസമില്ല വെള്ളത്തിൻ്റെ. ഇപ്പം വെള്ളത്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ 33 വർഷത്തോളം ഇവിടെ വന്നിട്ട് മകൻ ഇക്കൊല്ലം ഡ്യൂട്ടിയുണ്ട്. കഴിഞ്ഞെല്ലാം അധികം 2-3 സേവനമായിട്ട് ചെയ്യലുണ്ടായിരുന്നു. ഇക്കൊല്ലം മുതലേ അവൻ ഡ്യൂട്ടിയിൽ ഇടക്കേറിയിട്ടുണ്ട്. അങ്ങനെയാണുള്ളത്. അവനൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് അതാണ്. 28 ദിവസം എടുത്തന്നെ ഇവിടുത്തന്നെ ഫുള്ളായിട്ട് നാട്ടിൽ നിന്ന് പോകാൻ എടുത്തിട്ടുണ്ടാവും. ഇവിടുന്ന് പിന്നെ ഭക്ഷണം ഇടുന്നതന്നെ തരുന്നല്ലോ. ഭക്ഷണമെല്ലാം കഴിച്ച് ഇവിടുത്തന്നെ വിടുക. കാരണം ഏതാനും ഈ ഒരു മണ്ണിൽ സേവിക്കുമെന്നൊരു മനസ്സ് ഒരു ഉച്ചറ് എല്ലാം നമുക്ക് സ്വതമേ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അതൊന്നും എനിക്ക് തോന്നിയില്ല, വേദനയൊന്നും തോന്നുന്നില്ല. കാരണം ഒരു നല്ലൊരു അന്തരീക്ഷം, നല്ല ഇതാണ്. എനിക്ക് ഇവിടെ വന്നതിന് ഒരു ഉണർവ് ആസ്തിയാണ്. കാരണം ഒരു അന്തരീക്ഷം എന്താണെന്നറിയില്ല. പെരുമാളൊരു ഇതായതുകൊണ്ട് നല്ല ഇതാണ്. ഇല്ല പ്രധാനമല്ല, അല്ല മത്സ്യമാസം ഒന്നും കഴിക്കില്ല, അത്രയേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം സഹകരിച്ച് ഭക്തർ നമ്മളോട് സഹകരിച്ച് പോലെ നമ്മളവരോട് സഹകരിക്കുക, അവർ നമ്മളോട് നല്ല രീതി സഹകരണങ്ങളാണ്. ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടായില്ല. ചെറിയൊരു അസ്വസ്ഥത ഉണ്ട്, അതിപ്പോൾ ഇടയാലും ഉണ്ടാവുമല്ലോ. അത് അതത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പരമാവധി സഹകരിക്കുന്നുണ്ട്, അവർ സഹകരിക്കുന്നു, നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സർവീസിലെ സർവീസിന് പിരിഞ്ഞു, വീട്ടിൻ്റെ വർക്കർ അതിന് പിരിഞ്ഞു. അതിനിപ്പോൾ സർവീസ് പറ്റുന്ന നിർത്തം വരെ ചെയ്യാന്നുള്ളത് ആണുള്ളത്. കാരണം പെരുമാളിച്ചിട്ട് നല്ലൊരു ഗുണത്തിലെത്തി. ഇവിടെ വന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാനൊരു കുറേയും കൂടി ഒരു ഉന്നതിയിലെത്തിയത്. കാരണം അതുകൊണ്ട് അവർക്ക് പെരുമാളോട് ഭയങ്കര ഒരു കടമയും കടപ്പാടും ഉണ്ട്. എന്തായാലും
4: വിനോദ് പേര്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കർണാടകക്കാർ നല്ലവണ്ണം വരുന്നുണ്ട്. ഈ ഭാഷാ പ്രശ്നം ഇവിടെ ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എന്താ അവർ പറയുന്നത്, അവരെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയപ്പെടാൻ, ചില വാക്കുകൾക്ക് അവരിൽ നിന്ന് കേട്ട് ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനനുസരിച്ച് ഇവിടെ അവർക്ക് വെള്ളം വേണ്ട, അനിയ അല്ല പ്രാഥമിക സൗകര്യങ്ങളായിരിക്കും. ചിലവർക്ക് മെഡിക്കലായി ഫെസിലിറ്റി. അപ്പോൾ അവരെ സംസാരത്തിൽ കൂടെ എന്താണെന്ന് വ്യക്തമാകാത്തൊരു പ്രശ്നം കന്നഡ ഭാഷ ഇതുണ്ട്. പിന്നെ കുറേ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്, എവിടെയാണ് ഭഗവത് ഇരിക്കുന്നത്, ഏറെ പ്രശ്നങ്ങൾ അവരിലുണ്ട്. അവർക്ക് ഈ ഇവിടെയുള്ള ആചാരത്തെ പറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. അയ്യൊരു പ്രധാന ഘടകം അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡാണ് അവർക്ക് ആവശ്യം. വണ്ടേഴ്സൊക്കെ നല്ല മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അവർ വേദന ഉദ്ദേശിച്ചോ ഒന്നുമല്ല, ഭക്തൻ്റെ അടുത്ത് ഇത്രയും ദിവസത്തെ സേവനം, അതുമാത്രമാണ് എല്ലാവരെയും ആഗ്രഹം. ആ അതാണ്, അത് ഒരു പുണ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്രയും രാവിലെ തൊട്ട് ഒരു 4-4:30 ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ രാത്രി 6 മണിയായി പോയി തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ വന്ന് ദർശനമെടുത്ത് എൻ്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയ അത് വലിയൊരു സേവനമായിട്ട് കാണുക. അല്ലാതെ ഇവിടുത്തെ പ്രതിഫലം ഉച്ചയിച്ചോ ഒന്നും വന്നതല്ല. 1500 അപേക്ഷകർ വന്നിട്ട് 1500 വളണ്ടിയേഴ്സിനെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ 3-4 വർഷമായിട്ട് ചെയ്യുന്നവരാണ്, പുതുതായിട്ട് വന്നവരുണ്ട്. അവർ ഞങ്ങളിൽ നിന്ന് കണ്ടിട്ട് അവർക്കും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. 800 വളണ്ടിയേഴ്സിനേറ്റാണ് ഈ കൊല്ലം എടുക്കാൻ അപേക്ഷ കൊടുത്തിട്ട് 500 ഒക്കെ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളൂ.

0: രതീഷ്, എന്റെ പേര് രതീഷ്.
1: നിങ്ങളെ ഡ്യൂട്ടി എന്താ ഇവിടെ?
0: പിന്നെ ഞങ്ങളിവിടെ മൊത്തം കയ്യാലിന്റെ പണിയാണ് മൊത്തം.
1: ഞങ്ങൾ
0: ഇവിടെ തന്നെ താമസം. ഞങ്ങളിവിടെ 2 മാസമായി. പിന്നെ 2 വർഷം ഞങ്ങൾ തന്നെ ഇതാക്കുന്നു. വർക്ക് ഏറ്റെടുത്ത് തന്നെ ഞങ്ങൾ ഓലയും മുളേൻ്റെ ഇതും പിന്നെ കവുങ്ങ് അതെല്ലാം കൊണ്ടുവന്ന് ഷെഡ് ആദ്യം പണിയും. പിന്നെ ഓല മേയാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം മേഞ്ഞ് സൈഡ് തൂക്കി കൊടുക്കണം. ഇത് ഞങ്ങൾ വെലങ്ങാടുന്നാണ് സെറ്റാക്കുന്നത്. അത് ഓർഡർ കൊടുക്കാം. അപ്പോൾ അവർ അതിൻ്റെ രീതിയിൽ അവരവിടെ മെടഞ്ഞ് വെക്കും. ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി അവിടുന്ന് ലോഡാക്കി വരും. എൻ്റെ ഇതിൽ തന്നെ 10-12 പേരുണ്ട്. പിന്നെ ഓല മേയാൻ വേണ്ടി വരുന്ന അവരൊരു 10 ആളുണ്ടാവും. പിന്നെ ചെറിയ ചെറിയ ആൾക്കാരുണ്ട് ഞങ്ങളെ സഹായിക്കാനും. ഇപ്പോൾ ഈ ചെറുതായിട്ട് ചോരുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ കയറുക, സീറ്റിട്ട് കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയൊരു പണിയുണ്ടാവും. നാട് ഞങ്ങൾ വയനാടാണ്, മയന്തവാടി. അവിടെ ഞങ്ങൾ ഈ വാഴ കൃഷി അങ്ങനത്തെ പരിപാടിയൊക്കെ. പിന്നെ ഈ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരും, ഇത് തീർത്തിട്ട് അങ്ങോട്ട് പോവും. ഇന്ന് ലാസ്റ്റാണ്, ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഭഗവാന്റെ സന്നിധിയിൽ നിന്നിട്ട് സന്തോഷമൊക്കെ ഉണ്ട്, ഇത്രയും പേരെ ഇവിടുന്ന് കണ്ടുകിട്ടിയതിൻ്റെ ഒരു ഇതും.
2: എൻ്റെ പേര് ശരത്ത് മാമ്പി എന്നാണ്.
3: മാമ്പി ശരത്ത് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. കൊട്ടിയൂരാദ്യമായിട്ടല്ലേ?
2: ആ, കൊട്ടിയൂരാദ്യമായിട്ടാണ്.
3: എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്?
2: ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നാണ്.
3: ഇവിടെ വന്നതിന് ശേഷം, ആനയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഉള്ള എക്സ്പീരിയൻസ് എന്തുണ്ട്?
2: വേറെ വൈബായിട്ടാണ് തോന്നുന്നത്, വേറെ ഒരു എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഭക്തിയായിട്ടുള്ള എന്തായിട്ടാണ് തോന്നുന്നത്.
3: സാധാരണഗതിയിൽ അമ്പലങ്ങളിലുള്ളത് പോലെ അല്ലല്ലോ ഇവിടുത്തെ രീതി. ശിവേലി 2 തവണ, അതും 28 ദിവസം തുടർച്ചയാണ്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്?
2: വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അല്ലാണ്ട് എല്ലാ അമ്പലങ്ങളിലും ഉള്ള പോലെ അല്ല.
3: ആനയുടെ പേര്?
2: ആനയുടെ പേര് വിഷ്ണുനാരായണ. പിന്നെ ഇവിടെ മഴയത്താണ്, ശിവേലി വെള്ളത്തിലാണ്.
3: പൊതുവെ വരുന്ന ആൾക്കാർ ആനയെ കാണാനും കൂടിയുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടാവുമല്ലോ?
2: ആ, ഉണ്ട്. കർണാടകക്കാരൊക്കെ എല്ലാവരും വരുന്നുണ്ട്.
4: എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ. ആനയുടെ പേര് ശിവശങ്കരൻ. ആനയുടെ നാട് പത്തനംതിട്ട, ഞങ്ങളുടെ നാട് ചേർത്തല.
3: കൊട്ടിയൂരാദ്യമായിട്ടാണ്. ഇതിനു മുന്നേ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ?
4: ഇതിനു മുന്നേ ഒത്തിരി ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. ശബരിമലയില്, അങ്ങനെ മലയാളപ്പുഴ, അങ്ങനെ കുറെ, തിരുനക്കര, അങ്ങനെ കുറെ ഉണ്ട്.
3: അപ്പൊ ഇവിടെ വന്നിട്ട് എന്തുണ്ട് എക്സ്പീരിയൻസ്?
4: ഇവിടെ എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കാളും ഒത്തിരി വേറിട്ട അനുഭവങ്ങളാണ് ഇവിടെ. മഴയത്തുള്ള എഴുന്നള്ളിപ്പ്, വെള്ളത്തിൽ കുട്ടികൾ നടത്തും, അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. എല്ലാവർക്കും ആനയെന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ല, അങ്ങനെ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം. നമുക്ക് ഇവിടെ വന്നിട്ട് വെറുതെ 1 മാസമായിട്ട് നമ്മൾ വേറെ ഭക്ഷണ കാര്യത്തിലോ അല്ലെ വേറൊരു കാര്യത്തിലോ ഒന്നിലും ഒരെന്തുമില്ല. 28-ാം തീയതി തൊട്ട് നമ്മൾ ഫുള്ള് എന്താണ്, ഒന്നിലും ഒരു മത്സ്യമാംസാഹാരങ്ങളാ അല്ലെ വേറെ രീതിയിലോ ഒന്നുമില്ല. ഫുള്ള് ഇവിടെ പരിപാടി കഴിയുമ്പോൾ വരെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം തന്നെയാണ്. എല്ലാം വെച്ചിട്ടുള്ള ദേവസ്വം പോണ്ട് തന്നെ അവരുടെ ഭക്ഷണം തന്നെ കഴിക്കും.
5: എൻ്റെ പേര് ഗീത. ഇപ്പം ഞങ്ങൾ ഇക്കര ക്ഷേത്രത്തിൽ ഭക്തജന സമിതി മാതൃസമിതിയാണ്. ഞങ്ങൾ 2 വർഷമായി മാതൃസമിതി രൂപീകരിച്ചിട്ട്, ഈ വർഷമാണ് സേവനത്തിന് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ 20 പേരാണ് ആ കമ്മിറ്റിയിലുള്ളത്. 7 പേര് സജീവമായിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട്. ബാക്കി ഇന്നലെ ലേറ്റായിട്ട് പോയതുകൊണ്ട് ഇപ്പം നല്ല തിരക്കാണ്. ഭക്തന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങുന്ന അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഇവിടെ ഹരിത സേനക്കാരുണ്ട്. കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഒഴിവാക്കിക്കൊണ്ടുള്ളത് തന്നെ.
6: ഇങ്ങനെയൊരു മാതൃസമിതിയിൽ ഇത്രയും കാലം ഉണ്ടായിട്ടില്ല.
5: വർഷങ്ങളായിട്ട് ഇവിടെ സാധാരണ ദേവസ്വം ഇവിടുത്തെ നാട്ടുകാരങ്ങനെ പിന്നെ അതിനുള്ളൊരു സമയം കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അപ്പം ദേവസ്വം ഇങ്ങനെ ആവശ്യം പറഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ഭക്തജനങ്ങളായിട്ട് ഞങ്ങൾ ശിവരാത്രിയൊക്കെ ഒരുമിച്ച് ആഘോഷിച്ച് കമ്മിറ്റിയൊക്കെ ആക്കി. അപ്പോൾ ഒരു മാതൃസമിതി രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനം ചെറിയ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സോമവാര വ്രതം എടുത്തിട്ട് ഒരു തിങ്കളാഴ്ച വൈകിട്ട് അവിടുന്ന് നാമജപമൊക്കെ ഉണ്ട്. തന്ത്രി പറഞ്ഞതിനനുസരിച്ചിട്ട്
6: നമ്മളെ വ്രതം ഉണ്ടായിരുന്നു.
5: എൻ്റെ ശരിക്കുള്ള വീട് വടകരയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ വർഷത്തിൽ ഏകദേശം 10-30 വർഷത്തിൻ്റെ മേലെയായി കൊട്ടിയൂർ വന്ന് തൊഴുതു പോകുന്ന ഒരാളാണ്. അപ്പം കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുന്ന വ്രതം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വടകരയിൽ നിന്ന് വരുന്ന ആൾക്കാർ വ്രതം എടുത്തിട്ടേ കൊട്ടിയൂരേക്ക് വരാറുണ്ട്. 41 ദിവസം എടുക്കുന്നുണ്ട്, അല്ല ഒരാഴ്ച വ്രതം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: SK ഡോഴ്സ്. എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
3: 9447371836,
1: 8078502836.
0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345, മറ്റൊരു നമ്പർ 9495532542.
1: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
1: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
0: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കെ എസ് ഇ ബി ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷിക ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സം ുന്നുണ്ടെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോങ്കോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം, ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഒരാൾ മാത്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുത്തൻ പാട്ടുകളിലേക്ക് സ്വാഗതം. ഒത്തിരി അതിമനോഹരങ്ങളായ പുത്തൻ പാട്ടുകളാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യ ഗാനം 2025 പുറത്തിറങ്ങിയ അഭിലാഷം എന്ന സിനിമയിലേതാണ്. ഷംസു സൈബ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജകുറുപ്പ്, തൻവീർ റാം, അർജുൻ അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ അതിമനോഹരങ്ങളായ 7 പാട്ടുകളാണുള്ളത്. 7 പാട്ടുകളും പ്രേക്ഷകർ ഏറ്റെടുത്തവയാണ്. നമുക്കെന്തായാലും ഇന്നത്തെ പുത്തൻ പാട്ടുകൾ ആരംഭിക്കാം. ഷർഫ് വരികളെഴുതി, ശ്രീഹരി കെ നായർ ഈണം കൊടുത്ത്, ശ്രീഹരിയോടൊപ്പം അഭിജിത് ദാമോദരൻ, അമൽ സി അജിത്, വൈഷ്ണവ് കൃഷ്ണ എന്നിവർ ആലപിച്ച തട്ടത്തില്, തക്കത്തില്, തന്നിട്ട് പോയതെന്ത്, തഞ്ചത്തില് എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുത്തൻ പാട്ടുകളുടെ തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു. അതിമനോഹരമായ ഒരു പാട്ട് ആസ്വദിച്ചു. അടുത്തതായി ഫിനിക്സ് എന്ന സിനിമയിലെ ഗാനമാണ് ഇന്നും എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ആ മനോഹര ഗാനം. എന്നിലെ പുഞ്ചിരി നീയും നിന്നിൽ പൂത്തൊരു ഞാനും. കപിൽ കപിലനും ചിത്രയും ചേർന്നാണ് പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് സി എസ് സാം. നമ്മളെ എല്ലാവരെയും കണ്ണീരണിയിച്ച സിനിമയായിരുന്നു ഫിനിക്സ്. വിഷ്ണുഭരതന്റെ സംവിധാനത്തിൽ ചന്തുനാഥ്, അജു വർഗീസ്, അനൂപ് മേനോൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. ആ സിനിമയുടെ കഥയും ഗാനരംഗങ്ങളുമെല്ലാം ഒരിക്കൽ കൂടെ നമുക്ക് മനസ്സിലോർത്തെടുക്കാം എന്നിലെ പുഞ്ചിരി നീയും എന്ന ഗാനത്തിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ വയലൂർ മട്ടന്നൂർ. പുത്തൻ പാട്ടുകളിൽ അടുത്തതായി നമുക്ക് 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. ആര്യൻ വിജയാണ് സംവിധാനം ചെയ്തത്. ഗിന്നസ് പക്രു വേറിട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമയിൽ നിന്നും കണ്ണോട് കണ്ണിൽ കാത്തിരുന്നു പണ്ടേ എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിനു വേണ്ടി അജീഷ് ദാസൻ വരികൾ എഴുതി ആനന്ദ് മധുസൂദനൻ ഈണം പകർന്നു.

റേഡിയോ മലബാറിലൂടെ പുത്തൻ പാട്ടുകൾ തുടരുന്നു. അടുത്ത ഗാനം മുഗൾ പരപ്പ് എന്ന സിനിമയിലേതാണ്. 2023 സിബി പടിയറ സംവിധാനം ചെയ്ത് പ്രമോദ് സാരംഗ്, ജോജി തോമസ്, അലൻ വർഗീസ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ഈ സിനിമയിൽ അതിമനോഹരങ്ങളായ ഒത്തിരി ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ മത്തായി സുനിൽ ആലപിച്ച അക്കാണും പൊങ്ങിയിരിക്കണ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ജെ പി തവറൂലിന്റെ വരികൾക്ക് ജോജി തോമസ് ആണ് ഈണം കൊടുത്തത്.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747431174 പ്രിയപ്പെട്ട ശ്രോതാക്കളെ റേഡിയോ മലബാറിൽ പുത്തൻ പാട്ടുകൾ തുടരുന്നു. അടുത്തതായി 2025 പുറത്തിറങ്ങിയ ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. റിനോയ് കല്ലൂരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ലാൽ, ഇന്ദ്രൻസ് എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ 4 ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ കെ എസ് ചിത്ര, സൂരജ് സന്തോഷ്, അശ്വിൻ വിജയ്, ലാൽ കൃഷ്ണ, അരുൺ അശോക് എന്നിവർ ചേർന്ന് പാടിയ മേലെ മാനത്തു നീ മടിയിൽ എന്ന ഗാനം കേൾക്കാം. ജോപോളിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് ദീപക് രവി.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. മലബാറിന്റെ മധുരസ്വരം. പുത്തൻ പാട്ടുകളിൽ 2018 പുറത്തിറങ്ങിയ കാമുകി എന്ന സിനിമയിൽ നിന്നുമുള്ള അതിമനോഹര ഗാനം. സൗഹൃദത്തിന്റെ ഇഴകൾ ചേർത്ത് വെച്ച ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണനാണ്. ഗോപിസുന്ദർ ഈണം കൊടുത്ത്, മിഥുൻ ജയരാജ്, സിതാര കൃഷ്ണകുമാർ എന്നിവരാണ് പാടിയിട്ടുള്ളത്. അസ്കർ അലി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തത് എസ് ബിനുവാണ്. 2018 കാലഘട്ടങ്ങളിൽ ക്യാമ്പസുകളെ ഇളക്കി മറിച്ച ഒരു ചിത്രമായിരുന്നു കാമുകി. അതിലെ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഗാനം തന്നെയാവട്ടെ പുത്തൻപാട്ടുകളിൽ അടുത്തതായി.

പുത്തൻ പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ സിനിമകളിലെ പാട്ടുകളുമായി റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടുകളിൽ അടുത്തതായി നിങ്ങളെ കാത്തിരിക്കുന്നത് ശിവഹരി വർമ്മ ആലപിച്ച ലാൽ ജോസ് സംവിധാനം ചെയ്ത മ്യാവൂ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, ഇത് കേൾവിയുടെ വസന്തം. അടുത്തതായി പുത്തൻ പാട്ടുകളിലൂടെ മൂന്നാം നമ്പരം എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. 2025 പുറത്തിറങ്ങിയ ചിത്രത്തിനു വേണ്ടി ജോഷിയല്ലത്ത് വരികളെഴുതി സംഗീതം നൽകി ആവണി മൽഹാർ ആലപിച്ച ഗാനം കല്യാണപ്പെണ്ണെ സുന്ദരി പെണ്ണെ ഇന്നെന്തിത്തറ നാണം.

പ്രിയപ്പെട്ടവരെ, അടുത്ത ഗാനം പുത്തൻ പാട്ടുകളിൽ ബാഡ് ബോയ്സ് എന്ന സിനിമയിൽ നിന്നും ആവട്ടെ. 2024 ഒമർ ലുലു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ആരാധ്യ ആൻഡ് ഷീലു എബ്രഹാം തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിലെ എല്ലാ ഗാനങ്ങളും ഏവരും ഏറ്റെടുത്തവയാണ്. നമുക്ക് എസ് എം കോയ, ബി കെ ഹരിനാരായണൻ എന്നിവർ ചേർന്ന് വരികളെഴുതി വില്യം ഫ്രാൻസിസ് ഈണം കൊടുത്ത് വിനീത് ശ്രീനിവാസനും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. ആരംഭം തുളുമ്പും ചെന്തളിർമുഖം.

അടുത്തതായി ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ട് എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. സായികുമാർ, മാമുക്കോയ, ലാലു അലക്സ്, സുരാജ് വെഞ്ഞാറമൂട്, മധു, ശാരദ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ ചിത്രത്തിൽ മനോഹരങ്ങളായ ഒത്തിരി ഗാനങ്ങളുണ്ട്. അതിൽ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തത് സംവിധായകൻ തന്നെ വരികളെഴുതി ഈണം കൊടുത്ത് ചിത്രപാടിയ ആ ഗാനമാണ് കാറ്റും നിന്റെ പാട്ടും ഒരേ രാഗത്തിൽ ഒരേ താളത്തിൽ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: പുത്തൻ പാട്ടുകളിൽ പുതുപുത്തൻ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി കൊടുക്ക എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം. 2022 ബിലഹരി കെ രാജാണ് സംവിധാനം ചെയ്തത്. ഷൈൻ ടോം ചാക്കോ, സ്വാസിക, ദുർഗാകൃഷ്ണ, അജു വർഗീസ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ഈ സിനിമയിൽ അടിപൊളിയായിട്ടുള്ള ഒത്തിരി ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ ടിറ്റോ പി തങ്കച്ചൻ വരികളെഴുതി, ഭൂമി ഈണം കൊടുത്ത് സിത് ശ്രീറാം, ഭൂമി എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, മാരൻ മറുകിൽ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. മലബാറിന്റെ പാട്ടുപെട്ടിയിലൂടെ പുത്തൻ പാട്ടുകൾ കാതോരം എത്തുകയാണ്. അടുത്ത ഗാനം 19th Century എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. വിനയൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അതിമനോഹരങ്ങളായ 5 പാട്ടുകളുണ്ട്. ഇതിൽ നിന്നും ഇപ്പോൾ റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, കെ എസ് ഹരിശങ്കർ, മൃദുല വാര്യർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. മയിൽപീലി ഇളകുന്നു.

റേഡിയോ മലപ്പാറിലെ ഇത് പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിതേ ഒരു പാട്ടുകൂടെ കേൾക്കാനുള്ള സമയമുണ്ട്. അത് 2025 പുറത്തിറങ്ങിയ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന സിനിമയിലേത് തന്നെയാവട്ടെ. ഈ ചിത്രത്തിൽ ഒരേയൊരു ഗാനം മാത്രമേ ഉള്ളൂ. അത് ഹരിചരൺ ശേഷാദ്രി പാടിയ വെയിൽ ഒരു കുളിർ പെയ്യുമ്പോൾ എന്ന ഗാനമാണ്. ബിനോദ് ചക്രപാണി വരികളെഴുതി അദ്ദേഹം തന്നെയാണ് ഈണം കൊടുത്തത്.

പുത്തൻപാട്ടുകളിലൂടെ ചില ചില മനോഹര ഗാനങ്ങൾ നമ്മൾ ഇന്ന് ആസ്വദിച്ചു. പുത്തൻപാട്ടുകൾ തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക. പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 ശാസ്ത്രവീഥി. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 2 ശേഷം ഹോർമസ് കടലിടുക്കിലെ US ഉപരോധ മേഖലയിലൂടെ ഇറാൻ എണ്ണക്കപ്പലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ചെന്ന് റിപ്പോർട്ട്. US ഇറാനും ഇടക്കാല സമാധാന കരാറിൽ ധാരണയാകുന്നതിന് 2 മുൻപ് തന്നെ ഇറാൻ എണ്ണയുമായി കപ്പലുകൾ ഉപരോധ മേഖലയെ താണ്ടിയെന്ന് എണ്ണ ടാങ്കറുകളെ നിരീക്ഷിക്കുന്ന ടാങ്കർ ട്രാക്കേഴ്സ് വെബ്സൈറ്റ് പറയുന്നു. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. G7 ഉച്ചകോടിയുടെ ഇടവേളയിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ആവശ്യം. ഇറാൻ യുദ്ധത്തിനിടെ US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്. പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷം വിമർശനമുയർത്തിയിരുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ US സൈനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഇന്തോ പസഫിക് കമാൻഡിനെ US പസഫിക് കമാൻഡ് എന്ന് പുനർനാമകരണം ചെയ്തു US പ്രതിരോധ വകുപ്പ്. US ഇറാൻ സമാധാന കരാർ ഒപ്പിടാൻ തീരുമാനമായിരിക്കെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഈ മാസം 10 US സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 ഇന്ത്യക്കാരിൽ 2 മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട് വൻ വിവാദമായ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. പാഠ്യപദ്ധതി, സ്കൂൾ തെരഞ്ഞെടുപ്പ് എന്നിവ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്ന നിബന്ധനയോടെയാണ് പദ്ധതിയുടെ ഭാഗമാകുക. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് രൂപപ്പെടുത്താൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു. PM ശ്രീ കരാറിൽ ഒപ്പിട്ട് LDF സർക്കാർ പണം വാങ്ങിയെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാദം ശരിയല്ലെന്ന് മുൻമന്ത്രി VC. ഒക്ടോബറിൽ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിയിൽ പ്രവേശിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രം ആവശ്യപ്പെട്ടെങ്കിലും അതിന് കഴിയില്ലെന്ന് നവംബർ 12 സർക്കാർ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല വൈദ്യുതി നിയന്ത്രണം. ചൊവ്വാഴ്ച തുടങ്ങിയ നിയന്ത്രണം June 30 വരെ തുടർന്നേക്കും. 15 മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ജൂണിൽ നിയന്ത്രണം വേണ്ടി വന്നിരിക്കെ മഴ കുറഞ്ഞാൽ അത് കൂടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആവശ്യമായ തോതിൽ വൈദ്യുതി കിട്ടാത്തതിനാൽ വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെയുള്ള സമയത്ത് പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രിക്കാൻ മന്ത്രി സണ്ണി ജോസഫും ചെയർമാൻ ഡോക്ടർ MG രാജമാണിക്യവും പങ്കെടുത്ത യോഗം അനുമതി നൽകിയതായി KCB അറിയിച്ചു. എൽനിനോ കാരണം ചൂട് കൂടിയതിനാൽ രാജ്യത്ത് വൈദ്യുതി ക്ഷാമമുണ്ടായെന്നാണ് KCB വിലയിരുത്തൽ. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പിന്തുണയുള്ള ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 5 അറസ്റ്റു ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ 10:30 കൊച്ചി ED ഓഫീസിൽ എത്തിയ വീണ രാത്രി 8 മണിയോടെയാണ് മടങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 3 മാസത്തിനിടെ ആദ്യമായി 80 ഡോളറിൽ താഴെയെത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാനത്തിന് ധാരണയായതോടെ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് എണ്ണവില കുറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, മതിലുകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും വേണം. സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും ജില്ലാ കലക്ടർമാരുമാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ലഹരിക്കെതിരെയുള്ള പരിശോധനയായ ഓപ്പറേഷൻ തൂഫാന്റെ ചുമതല വഹിക്കുന്ന പുട്ട വിമലാദിത്യയെ ഉത്തരമേഖലാ IG നിയമിച്ചു. കണ്ണൂർ ജില്ലയിൽ 2 ഷിഗെല്ലോസിസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിൽ 6 വയസ്സുകാരിയിലുമാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ കണ്ണൂർ ജില്ലയിൽ ഷിഗെല്ലെ അണുബാധ ബാധിച്ചവർ 4. മൊകേരി പഞ്ചായത്തിൽ 4, 8 വയസ്സുള്ള 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. കാലവർഷ സുരക്ഷയുടെ ഭാഗമായി തുറന്ന പഴശ്ശി പദ്ധതിയുടെ ഷട്ടറുകൾ നീരൊഴുക്ക് കുറഞ്ഞതോടെ വീണ്ടും അടച്ചു. ജില്ലയിലേക്കുള്ള കുടിവെള്ള വിതരണത്തെ ബാധിക്കും വിധം സംഭരണിയിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെയാണ് തുറന്ന ഷട്ടറുകൾ അടച്ച് ജലസംഭരണം തുടങ്ങിയത്. പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് June പാതി പിന്നിട്ടിട്ടും നീരൊഴുക്കിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വൈശാഖോത്സവത്തിലെ ചതുശതങ്ങളിൽ 2-ാമത്തേതായ പുണർദം ചതുശതം സമർപ്പിച്ചു. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന് കർണാടകയിൽ നിന്ന് ഒഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾ കണ്ണൂരിന് തുറന്നിടുന്നത് അനന്തമായ ടൂറിസം സാധ്യതകളെന്ന് റിപ്പോർട്ടുകൾ. കൊട്ടിയൂരിൽ ഇത്തവണ ഇതുവരെ 25 ലക്ഷത്തിലേറെ ഭക്തരെത്തിയതിൽ പകുതിയോളം കർണാടകയിൽ നിന്നുള്ള ഭക്തരാണെന്ന് കണക്കുകൾ. ജില്ലയുടെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന തരത്തിലേക്ക് വൈശാഖോത്സവം മാറിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പുതുച്ചേരിയിൽ NDA മന്ത്രിസഭയിൽ 3 മന്ത്രിമാർ കൂടി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് ഡോക്ടർ KJ റീനയെ നീക്കിയ സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിസമ്മതിച്ചു. ഡയറക്ടറായി ഡോക്ടർ V. മീനാക്ഷിയെ നിയമിച്ചെന്നും 13 ചുമതലയേറ്റെന്നും സർക്കാരിനായി ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ R. രമ അറിയിച്ചത് കണക്കിലെടുത്താണ് സ്റ്റേ ആവശ്യം നിഷേധിച്ചത്. അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനായി 1000 വിമുക്ത സൈനികരെ ഹോം ഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അഗ്നിരക്ഷാസേനയുടെ ആസ്ഥാനത്ത് ഉന്നതതല യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 133 ഫയർ സ്റ്റേഷനുകളാണ് ഉള്ളത്. 2 ദിവസമായി നടക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്ക്വാഡ് സംസ്ഥാനത്തൊട്ടാകെ ചെറുതും വലുതുമായി പിഴയിട്ടത് 500-ലേറെ ഹോട്ടലുകളിൽ. 1000 രൂപ മുതൽ 450,000-500,000 രൂപ വരെയാണ് പിഴ. ക്ലീൻ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള 2-ാമത്തെ സ്ക്വാഡാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റേത്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ നിർദ്ദേശം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ഉറപ്പാക്കണമെന്ന് മന്ത്രി K. മുരളീധരൻ നിർദ്ദേശിച്ചു. വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് ഡ്രൈ ഡേ ആചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ആഴ്ചകളിലും ഇത് തുടരും. IPS തലപ്പത്തെ അഴിച്ചുപണിയിൽ മാറ്റം വരുത്തി ആഭ്യന്തര വകുപ്പ് വീണ്ടും ഉത്തരവിറക്കി. കണ്ണൂർ റേഞ്ച് DIG K. കാർത്തികിയെ നിയമിച്ചതാണ് ഇതിൽ പ്രധാന മാറ്റം. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5-വയസ്സുകാരൻ ക്രൂരമർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് സൗമൻസെന്നും ജസ്റ്റിസ് V. ശ്യാംകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ഡോക്ടർ K. T. മാധവൻ 22 ചുമതലയേൽക്കും. മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും എമർജൻസി വിഭാഗം തലവനുമാണ് K. T. മാധവൻ. വിനായക ചതുർത്ഥി 15 തന്നെ ആചരിക്കണമെന്ന് പഞ്ചാംഗം കമ്മിറ്റി അറിയിച്ചു. ഗണിത സമ്പ്രദായങ്ങളുടെ ഭേദമനുസരിച്ച് 14 എന്നും 15 ഭേദങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം സംസ്ഥാന പഞ്ചാംഗം കമ്മിറ്റി പഞ്ചാംഗ ഏകീകരണത്തോടെ 15 തന്നെയാണ് കേരളത്തിൽ വിനായക ചതുർത്ഥി എന്ന് പ്രഖ്യാപിച്ചു. മൂന്നാർ അടക്കമുള്ള വനാതിർത്തി പങ്കിടുന്ന വിനോദസഞ്ചാര മേഖലയിലെ വർദ്ധിച്ച തിരക്ക് നിയന്ത്രിക്കാൻ വാഹനങ്ങൾക്ക് പാസ് നൽകുന്ന കാര്യം പരിഗണിക്കുകയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകരുമായി സെക്രട്ടേറിയറ്റിൽ നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചക്കയുടെ മണം പിടിച്ച് ആനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ കർഷകരിൽ നിന്ന് വനംവകുപ്പ് വില കൊടുത്ത് ചക്ക വാങ്ങും. പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് തകർന്ന ആനത്താരകൾ പുനഃസ്ഥാപിക്കുന്നതിനും മുൻഗണന നൽകും. ഇക്കോ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ആദിവാസി വിഭാഗങ്ങളിലെ അംഗങ്ങളെ പരിശീലനം നൽകി ഗൈഡുമാരായി നിയമിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ ഉടൻ ഇടപെടാനും വ്യാപനം തടയാനും സഹായിക്കുന്ന ആധുനിക ഡാറ്റ വിശകലന പ്ലാറ്റ്ഫോം രാജ്യത്ത് തയ്യാറാക്കി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയുടെ നേതൃത്വത്തിലാണ് ഇത്. അന്താരാഷ്ട്ര യോഗാ ദിനം പ്രമാണിച്ച് 21st ഉച്ചയ്ക്ക് 12 വരെ ബേക്കൽ കോട്ടയിൽ പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ 6 കോട്ടയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായി വിജയ് ഭാരത് റെഡ്ഡി ചുമതലയേറ്റു. 3500 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളുമായി 2 മറുനാട്ടുകാർ വളവട്ടണം പോലീസിന്റെ പിടിയിലായി. ഉത്തർപ്രദേശുകാരാണ് പിടിയിലായത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ആംബുലൻസ് ഡ്രൈവറെ ഒരു കൂട്ടം ആംബുലൻസ് ഡ്രൈവർമാർ തടഞ്ഞുവെച്ച് മർദ്ദിച്ചതായി പരാതി. പനക്കാട് സ്വദേശിയും ആംബുലൻസ് ഡ്രൈവറുമായ ഈ വിധിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ സഹപ്രവർത്തകരായ 5 ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആംബുലൻസ് സ്റ്റാൻഡിലാണ് സംഭവം. ഇരിട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴ കീഴങ്ങാനം മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റും മഴയും കാരണം വ്യാപക നാശം. സെൻസസുമായി ബന്ധപ്പെട്ട പരിശീലനം മട്ടന്നൂർ നഗരസഭയിൽ പൂർത്തിയായി. 6 രണ്ട് ബാച്ചുകളിൽ 95 അധ്യാപകരാണ് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം പൂർത്തിയാക്കിയത്. 16 മുതൽ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് MDMA കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയെ ഇരിട്ടി എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഉളിക്കൽ മണിപ്പാറ സ്വദേശി ചിരട്ടയാടൻ വീട്ടിൽ CH അൻസീറാണ് അറസ്റ്റിലായത്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം, അൾജീരിയയെ തോൽപ്പിച്ചു. മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് കൂറ്റൻ ജയത്തോടെ ഏകദിന പരമ്പര സ്വന്തമാക്കി ടീം ഇന്ത്യ. ലക്നൌ ഏകാന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 170 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ അഫ്ഗാനിസ്ഥാൻ എ ടീമിനെ 101 റൺസിന് തകർത്ത് ഇന്ത്യ എ ടീം ഫൈനലിൽ. 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യക്ക് നെതർലൻഡ്സിനെതിരെ 95 റൺസിന്റെ ജയം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന താരമായി ദീപ്തി ശർമ്മ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
0: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
3: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
3: 8078502836.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

തുറമുഖം പണിയാൻ, ഐ ടി പാർക്ക് പണിയാൻ, നല്ല റോഡ് കുത്തി കിളച്ച് കളിച്ച് കുടിവെള്ള പൈപ്പിടാൻ ലോണു തരാം. ഏതിനും വായ്പ, എന്തിനും വായ്പ, കാൽപായ കടലാസിൽ കേവലമൊരു കയ്യൊപ്പ്. സാറേ, സെക്രട്ടേറിയറ്റ് സാറേ, കമ്മീഷൻ മണി രൊക്കം ഡോളറായി കയ്യിൽ തരാം, വായ്പ വേണോ?

വായ്പയെടുത്ത് കൃഷിയിറക്കിയ ദാമോദരേട്ടന്റെ കൃഷി മുഴുവൻ വെള്ളം കയറി നശിച്ചു. വായ്പ തിരിച്ചടയ്ക്കാതായപ്പോ പലിശയും പിഴപ്പലിശയും എല്ലാം

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: ചാണകം ഉരുട്ടിക്കൊണ്ടുപോയി അത് തിന്നും അതിൽ മുട്ടയിട്ട് വിരിയിച്ചും കുഞ്ഞുങ്ങളെ വളർത്തിയും ഒക്കെ ജീവിക്കുന്ന ചാണകമണ്ടുകൾ അത്ര നിസ്സാരക്കാരായിട്ടുള്ള ജീവികളല്ല, വളരെ രസികന്മാരായിട്ടുള്ള ജീവികളാണ്. പഴയ നാവികരും മരുഭൂമിയിലെ സഞ്ചാരികളുമൊക്കെ ദിശയും വഴിയും കണ്ടെത്തി സഞ്ചരിച്ചത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയും രാശികൾ ഗണിച്ചും ഒക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ വഴിതെറ്റാതെ നിശ്ചിത സ്ഥലത്തെത്താൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പും GPS ഗഗനും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമായിട്ടുമുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ആകാശഗംഗയെയും ഒക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്തവരാണ് ഈ ചാണകവണ്ടുകൾ എന്നത് അതെ, അതൊരു അത്ഭുതകരമായിട്ടുള്ള അറിവ് തന്നെയാണ്. ഇരുൾ രാത്രികളിൽ ആകാശഗംഗയുടെ സ്ഥാനചിത്രം ഉപയോഗിച്ച് കൃത്യതയോടെ നേർ യാത്ര ചെയ്യുന്ന ജീവികൾ, പാടത്തും പറമ്പിലും കാട്ടിലും മേട്ടിലുമൊക്കെ മൃഗങ്ങളൊക്കെ വിസർജിച്ചിടുന്ന അവയുടെ കാഷ്ടങ്ങൾ, ചാണകങ്ങൾ വിതരണം ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നവരാണ് ചാണകവണ്ടുകൾ. നല്ല ഭംഗിയിൽ പീരങ്കിയുണ്ട പോലെ അവരുടെ ശരീര വലിപ്പത്തെക്കാളും വളരെ വലിപ്പമുള്ള ഉണ്ടകളാക്കി ഉരുട്ടി ഉരുട്ടി ജോറായിട്ട് പോകുന്ന ചാണകവണ്ടുകളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് വീട്ടുപറമ്പത്തും പശുവിനെ കെട്ടുന്നിടത്തും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്. നമ്മുടെ നാറാണത്ത് ഭ്രാന്തനെ പോലെ കുന്നിൻമുകളിലേക്കല്ല ഇവരുടെ ചാണക ഉരുള ഉരുട്ടൽ എന്ന് മാത്രം, ചിലപ്പോൾ സർക്കസുകാരെ പോലെയൊക്കെ തോന്നും. തലകുത്തി നിന്ന് നിരപ്പിലൂടെ പിൻകാലുകൊണ്ട് ചവിട്ടി ഉരുട്ടിയും ഇടക്ക് നിന്ന് അതിനു മുകളിൽ കയറി ചുറ്റുമൊന്ന് നിരീക്ഷിച്ചും കൊമ്പുകൊണ്ട് കുത്തിത്തിരിച്ചുമൊക്കെ കഷ്ടപ്പെട്ട് ഇവർ നീങ്ങുന്നത് കാണാം. ഇതിനിടയിലായിരിക്കും കൊമ്പുക്കുള്ള മറ്റൊരു വണ്ട് വന്ന് അത് കുത്തിമറിച്ചും അടികൂടിയുമൊക്കെ ആ ചാണക ഉരുള സ്വന്തമാക്കുന്നതും കാണാം. ചാണകമാണോ നിന്റെയൊക്കെ തലക്കകത്ത് എന്ന ചോദ്യത്തിൽ ചാണകം ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവാണ് കളിമണ്ണ് പോലെ എന്നൊരു സൂചനയുണ്ടല്ലോ. എന്നാൽ ചാണകം തന്നെ ജീവനും ജീവിതവുമായ ജീവികളാണ് ഈ ചാണകവണ്ടുകൾ. ലോകത്തെങ്ങുമായിട്ട് 6000 ചാണക വണ്ടിനങ്ങളുണ്ട്. നാൽക്കാലികളുടെ വിസർജ്യങ്ങൾ മാത്രമല്ല മനുഷ്യരുടേതടക്കം ഏത് മൃഗങ്ങളുടെയും വിസർജ്യം മലം ഇവർക്ക് ബിരിയാണി തന്നെയാണ്. മേഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ അവിടെവിടെ കാഷ്ടിച്ചു വെക്കുന്നത് മുഴുവൻ മണിക്കൂറുകൊണ്ട് തിന്നു തീർത്തും പലയിടത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുഴിച്ചിട്ടും ഒക്കെ നിലം ക്ലീൻ ആക്കുന്നത് ഇവരാണ്. ചാണകം നമ്മുടെ പറമ്പിലൊക്കെ അവിടെവിടെയായിട്ട് കൂടി കിടന്നിരുന്നെങ്കിൽ അതിൽ പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ വളർന്ന് വലിയ ഉപദ്രവം നമുക്കുണ്ടാകുമായിരുന്നു. ഈച്ചകളും മറ്റു പ്രാണികളും അതിൽ വന്നിരുന്നും നമ്മുടെ ഭക്ഷണത്തിൽ വന്നു കൊണ്ടുവന്ന് ഇട്ടും ഒക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ നിമിഷം കൊണ്ട് ക്ലീൻ ചെയ്യുന്നവരാണ് ഈ ഉപകാരികളായിട്ടുള്ള ചാണകമണ്ടുകൾ. ചാണകം മണ്ണിൽ വീണ കാര്യം നിമിഷം കൊണ്ട് അവർ മണത്തറിഞ്ഞ് ഗ്രഹിച്ചറിഞ്ഞ് അവിടെ ഹാജർ രേഖപ്പെടുത്തും. ചിലയിനം ചാണകമണ്ടുകൾ പശുക്കളെ ഒന്നും വിടാതെ കൂടെ തന്നെ ചാണകം വിടുന്നതും കാത്ത് കൂടെ നടക്കും. എന്താ പശു ഒരു അമാന്തം എന്ന് ചോദിച്ചുകൊണ്ട് ചാണകം ഇടുന്നത് കാത്ത് ചുറ്റുവട്ടത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. ഉണക്കം കൂടുന്നതിന് മുമ്പ് ചാണകം തിന്നാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഭക്ഷണം മാത്രമല്ല ഇവർക്ക് ചാണകം, അതിനുള്ളിലാണ് അവർ മുട്ടയിടുന്നത്, കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്, കുഞ്ഞുങ്ങൾ ആ ചാണകം തന്നെ തിന്നാണ് വളരുന്നതും. സാധാരണയായിട്ട് ചാണക കുഴികളിലൊക്കെ നമ്മൾ കാണാറുള്ള തൊലി അടർത്ത കൊഞ്ചിനെ പോലെ ഇളം മഞ്ഞ നിറമോ വെളുപ്പ് നിറത്തിലോ ഒക്കെയുള്ള വലിയ പുഴുക്കളുണ്ടല്ലോ, ആ സുന്ദര വെളുമ്പൻ പുഴുക്കൾ ചാണകവണ്ടിൻ്റെതാകണമെന്നില്ല. അത് പലപ്പോഴും കൊമ്പൻ ചെല്ലിയെ പോലുള്ള ഇതേ വിഭാഗത്തിൽ തന്നെ പെട്ട മറ്റു വണ്ടുകളുടെ പുഴുക്കളാണ്. അതായത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചാണകവണ്ടിൻ്റെ ലാർവ പുഴുക്കളെ നമുക്ക് സാധാരണയായിട്ട് കാണാൻ കിട്ടില്ല. അതെപ്പോഴും മണ്ണിനടിയിൽ ഒളിച്ചു വെച്ച ചാണകത്തിനുള്ളിലായിരിക്കും പലപ്പോഴും മുട്ട വിരിയുക. ഈ ചാണകത്തിനുള്ളിൽ തന്നെ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ കുഞ്ഞുങ്ങൾ വളർന്ന് അത് പ്യൂപ്പാവസ്ഥയിൽ പോയിട്ട് പൂർണ്ണമായിട്ടുള്ള രൂപാന്തരം സംഭവിച്ചിട്ടാണ് വീണ്ടും പുറത്തേക്ക് പുതിയ വണ്ടായിട്ട് വരുന്നത്. ചാണകത്തിൽ ജനിച്ച് ചാണകത്തിൽ വളർന്ന് ചാണകത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന വമ്പൻ വണ്ടുകൾ. ഇനി ചാണകത്തിന് പുറത്തിറങ്ങിയാൽ ഇവരെയും ഇരവിടിയന്മാർ കാത്തിരിപ്പുണ്ട്. പലതരത്തിലുള്ള പക്ഷികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഈ ചാണകവണ്ടിൻ്റെ പുഴുക്കളും ചാണകവണ്ടും. വലിയ ഇനം ഉരുട്ടുവണ്ടുകളെ ഇപ്പോൾ കാട്ടിലല്ലാതെ നാട്ടുപുറത്തൊക്കെ കാണുക വളരെ അപൂർവമാണ്. മേഞ്ഞു തിന്നുന്ന പശുക്കളുടെ എണ്ണം കുറഞ്ഞതും തൊഴുത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധത്തിലുള്ള ഹൈഫൈ ആല ജീവിതം പശുക്കൾ ആരംഭിച്ചതും അതൊക്കെ കൊണ്ട് പറമ്പിലെവിടെയും ചാണകം ഇപ്പോൾ കാണാറില്ല. ഇനി വല്ല പശുവും ചാണകം ഇട്ടാൽ തന്നെ കണ്ട ഉടനെ ആളുകളൊക്കെ അത് കോരിക്കൊണ്ടുപോയി പ്ലാസ്റ്റിക്കിലിട്ട് ഉണക്കി ഒന്നിനും പറ്റാതെ ജൈവവളം എന്ന പേരിൽ ആക്കി മാറ്റുകയും ചെയ്യും. കാലിത്തീറ്റകളുടെ സ്വഭാവം മാറിയതും ധാരാളമായിട്ട് പലതരത്തിലുള്ള മരുന്നുകളും വിരമരുന്നുകളും ഒക്കെ പശുക്കൾക്ക് കൊടുക്കുന്നതും ഒക്കെ കൊണ്ട് ഇവയുടെ ചാണകത്തിൽ ഈ ചാണകവണ്ടുകളുടെ ലാർവപ്പുഴുക്കൾക്ക് വളരാനും പറ്റാതായി. 3 വിധത്തിലുള്ള ചാണകവണ്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് വിഭജിച്ച് പറയാം. ചാണകം ദൂരേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുഴി കുഴിച്ച് അതിൽ ഇറക്കി വെച്ച് അത് തിന്ന് അതിൽ മുട്ടയിട്ട് അതിൽ നിന്നും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഉരുട്ട് വിഭാഗം. അതേസമയം ചാണകം ഇട്ട സ്ഥലത്ത് ആ ചാണക കുന്തിക്ക് തന്നെ ചുറ്റുമായിട്ടോ അതിന് നേരെ താഴേക്കൊക്കെ ഈ ചാണകം വലിച്ചു കൊണ്ടുപോയി കുഴിയാക്കി അതിനകത്ത് നിറച്ച് തിന്ന് അവിടെ തന്നെ ജീവിക്കുന്ന ദൂരേക്കൊന്നും ഉരുട്ടി കൊണ്ടുപോകാതെ വിഭാഗം ചാണകവണ്ടുകൾ. 3 ഒരു കൂട്ടം ചാണകവണ്ടുകളുണ്ട്. അവർ കുഴി കുത്താൻ പോലും മടിയന്മാരാണ്, ശരിക്കും മടിയന്മാർ. ഉരുട്ടി കൊണ്ടുപോകാനും നിൽക്കില്ല, ചാണകത്തിൻ്റെ നേരെ താഴേക്കോ അരികളിലേക്കോ പോലും ഈ ചാണകം വലിച്ച് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനോ നിൽക്കില്ല, നേരിട്ട് ആ ചാണകത്തിൽ തന്നെ തിന്ന് മുട്ടയിട്ട് പെരുകാൻ ശ്രമിക്കും. സ്കരാബിഡ വിഭാഗത്തിൽപ്പെട്ട ഈ തരത്തിലുള്ള ചാണകവണ്ടുകളിൽ നമ്മുടെ നാട്ടിൽ കാണുന്നവർ ഉരുട്ടുവണ്ടുകൾ സിസിഫസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ടവരാണ്. മാളന്തുരപ്പന്മാരായിട്ട് ഓന്തോഫാഗസ് എന്നും കോപ്രിസ് എന്നുമുള്ള ജനുസിലുള്ള ചാണകവണ്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. മടിയന്മാർ ഒണിറ്റിയുസെല്ലസ്, ടിനിയോസെല്ലസ് എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. മണ്ണിനടിയിൽ മാണങ്ങൾ തുരന്ന് പോയിട്ട് അതിനുള്ളിൽ ചാണകം ഉരുട്ടിക്കൊണ്ടുവെക്കുന്ന തുരപ്പന്മാർക്ക് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. മറ്റ് ചാണകവണ്ടുകൾ തുരന്ന് തുരന്നെത്തുന്നതിന് അടുത്ത് ഈ മാളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിപ്പോകും. അപ്പോൾ വേറൊരാളുടെ ചാണകം മറ്റേ ആൾ തട്ടിയെടുക്കുന്ന ഒരു അപകടം കൂടിയുണ്ട്. ഒത്തിരി ചാണകവും 100,000 വണ്ടുകളും എന്നുള്ള ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ചാണകത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം കടുത്തതാവും. അതിജീവനത്തിനും വംശവർദ്ധനക്കുമായിട്ടുള്ള ഈ സമരത്തിൽ ചാണകം ഉരുട്ടി വണ്ടുകൾ ചില തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ചാണകം വീണ് ഉടനെ അവിടെ എത്തുന്നവർ, കൂടുതൽ ചാണകം മറ്റുള്ളവരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ദൂരേക്ക് കൊണ്ടുപോകുന്നവർ, ഇങ്ങനെ കൊണ്ടുപോകുന്ന ചാണകം തട്ടിയെടുക്കാൻ അവസരം കൊടുക്കാത്തവർ ഒക്കെ ആയിരിക്കുമല്ലോ സമർത്ഥന്മാർ, അവരായിരിക്കുമല്ലോ കൂടുതലായിട്ട് അതിജീവിക്കുക. ചിലയിനം ചാണകവണ്ടുകളിൽ ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ചാണകമുരുട്ട് മഹോത്സവം നടത്തുക. ആണും പെണ്ണും കൂടി സഹകരിച്ച് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോയിട്ട് നനവും പതവും ഉള്ള സ്ഥലത്തെത്തി അവിടെ കുഴി കുഴിച്ച് അതിലേക്ക് ഈ ചാണക ഉരുള ഇറക്കി വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇണചേരും. ചാണകമുണ്ട് ഈ ചാണകത്തിനുള്ളിൽ മുട്ടിയിട്ട് മൂടി സ്ഥലം വിടും. പണ്ട് പലരും നിരീക്ഷിച്ചപ്പോൾ ഇങ്ങനെ ചാണകം ഉരുട്ടി കൊണ്ടുപോകുന്ന വണ്ടുകൾ ചില സ്ഥലങ്ങളിലെത്തി തടസ്സപ്പെടുമ്പോൾ, അതിന് മുന്നോട്ട് നീങ്ങാനൊന്നും പറ്റാതെ ചില കുടുക്കുകളിലൊക്കെ പെട്ടു പോകുമ്പോൾ വേറെയും കുറേ ചാണകവണ്ടുകൾ വന്ന് ഇവരെ സഹായിക്കുന്നത് പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതായത് പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള ചാണകവണ്ടുകളെന്ന്. പക്ഷേ 19th century അവസാനം ജീവിച്ച ഫ്രഞ്ച് നാച്ചുറലിസ്റ്റും എൻറ്റമോളജിസ്റ്റും ഒക്കെയായ ജോൺ ഓൺറി ഫാബ്രി നടത്തിയ ചില ഗവേഷണങ്ങൾ തെളിയിച്ചത് ഇത് അത്തരത്തിലുള്ള സഹായമൊന്നുമല്ല. ഒരാൾക്ക് ഉരുട്ടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി വരുന്നത് തട്ടിയെടുക്കാനുള്ള അവസരം കണ്ടാണ്. കൂടുതൽ കരുത്തുള്ളവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ഉരുട്ടിക്കൊണ്ടുവന്ന ചാണകുരുള ഏത് നിമിഷവും നഷ്ടപ്പെടാം എന്നതിനാലാണ് ഇവരൊക്കെ തകൃതിയായിട്ട് വളരെ വേഗത്തിൽ നിർത്താതെ വളരെ നേരെ ഉരുട്ടിക്കൊണ്ടുപോകുന്നത്. പരമാവധി വേഗം പരമാവധി ദൂരത്തേക്ക് ഈ ചാണകുരുള എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. ചാണക കേന്ദ്രത്തിൽ നിന്നും ആവുന്നത്ര ദൂരത്തേക്ക് ഈ ചാണകുരുള ഉരുട്ടി എത്തിച്ച് ഒരു കുഴി കുഴിച്ച് അതിലിട്ട് മൂടി ഒളിച്ചു വെക്കുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. നേർരേഖയിൽ വേണം യാത്ര. ഈ ഉരുട്ടുന്നതിനിടയിൽ ദിശ തെറ്റിപ്പോയാൽ കറങ്ങിത്തിരിഞ്ഞ് നേരത്തെ ആരംഭിച്ച സ്ഥലത്ത് തന്നെ ചിലപ്പോൾ കറങ്ങി എത്തിയെന്നിരിക്കും. അതായത് അവിടെ കൂടുതൽ മത്സരാർത്ഥികളുള്ള ചാണകത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലി നടക്കുന്ന സ്ഥലത്ത്. അങ്ങനെയായാൽ അധ്വാനിച്ചതൊക്കെ വെറുതെയാകും. തൂണിഞ്ചാരിയുന്നവൻ ചാണകവും കൊണ്ട് ഉരുട്ടി പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും. നേരെ വെച്ചുപിടിച്ചുള്ള ഉരുട്ടലിന് യാത്ര നേരെയാണെന്ന് ഉറപ്പിക്കാൻ ഇവർ എന്ത് സൂത്രമാണ് ഉപയോഗിക്കുന്നത് എന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകം തന്നെയായിരുന്നു. സ്വീഡനിലെ ലാൻഡ് സർവകലാശാലയിലെ കുറേ ഗവേഷകർ അവരുടെ ലാബുകളിലും അതേപോലെ ദക്ഷിണാഫ്രിക്കയിലെ പ്ലാനറ്റോറിയത്തിലും ഒക്കെ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലങ്ങൾ 2013 കറന്റ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അരികളിൽ മുഴുവൻ കറുപ്പ് പെയിൻ്റ് അടിച്ച കാർബോർഡുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന അറീനകളിലാണ് ഇവർ ഈ പരീക്ഷണങ്ങൾക്കായിട്ട് ചാണകവണ്ടുകളെ ഇറക്കിവിടുന്നത്. അതായത് ആ ചാണകവണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റുപാടുകൾ, അവയുടെ ചക്രവാളം കാണാൻ പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള ചില മരങ്ങളെയൊക്കെ അടയാളങ്ങളായിട്ട് ഓർത്ത് വെച്ച് അതിനെ ലക്ഷ്യമാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റുമല്ലോ. നേരെ മുകളിലെ ആകാശം മാത്രം കാണും വിധത്തിലാണ് ഇവ ക്രമീകരിച്ചിരുന്നത്. സൂര്യനും ചുറ്റും പ്രത്യക്ഷപ്പെടുന്ന സമമിതിയിലുള്ള പോളറൈസ്ഡ് ലൈറ്റ് പാറ്റേണുകൾ തിരിച്ചറിയാൻ ഈ വണ്ടുകൾക്ക് സാധിക്കുന്നു എന്നത് മുമ്പേ തന്നെ നമുക്കറിയാമായിരുന്നു. നമ്മളെപ്പോലെയുള്ള ജീവികൾക്ക് ഇത്തരത്തിലുള്ള പാറ്റേണുകൾ കാണാനുള്ള റിസപ്റ്ററുകൾ കണ്ണിലില്ല. അതായത് പകൽ സമയങ്ങളിൽ സൂര്യൻ്റെ പോളറൈസേഷൻ പാറ്റേണുകളുടെ സഹായത്തോടെ ഇവർക്ക് നേർരേഖാ സഞ്ചാരം സാധ്യമാണ്. അതുപോലെ ചന്ദ്രനുള്ള രാത്രികളിൽ ചന്ദ്രനും ഇവരുടെ യാത്രയ്ക്ക് സഹായിക്കും. എന്നാൽ ചന്ദ്രനില്ലാതെ ഇരുണ്ട രാത്രികളിൽ ഇവരെങ്ങനെ ഓറിയൻറ്റേഷൻ നടത്തുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അവർ അപ്പോൾ നക്ഷത്രങ്ങളെ ആധാരമാക്കുന്നുണ്ടാകും എന്ന നിഗമനത്തിലെത്താൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നക്ഷത്ര തിളക്കങ്ങൾ മനസ്സിലാക്കാൻ ഇവരുടെ കോമ്പൗണ്ട് ഐയിലെ സംയുക്ത നേത്രത്തിലെ 1000 ഒമാറ്റിടകൾ എന്ന് വിളിക്കുന്ന കുഞ്ഞു ലെൻസുകൾക്ക് സഹായിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. മനുഷ്യരെ കൂടാതെ പക്ഷികൾ, സീലുകൾ, മറ്റ് ചില ജീവികളൊക്കെ നക്ഷത്രങ്ങളെ ആധാരമാക്കിയിട്ട് അവയുടെ യാത്രാ വഴികൾ തീരുമാനിക്കുമെന്നത് അറിയാമായിരുന്നെങ്കിലും പ്രാണികളൊക്കെ ഇത്തരത്തിൽ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവയുടെ യാത്രാ വഴികൾ തീരുമാനിക്കുന്നത് എന്നത് ഇതുവരെ തെളിയിക്കപ്പെടാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇരുണ്ട രാത്രികളിൽ ഇവരെങ്ങനെയാണ് നേർരേഖാ സഞ്ചാരം സാധ്യമാക്കുന്നത് എന്നതാണ് ഗവേഷകരെ കുഴക്കിയത്. ഗവേഷകരായിട്ടുള്ള എറിക് വാരൻഡു സംഘവും ആഫ്രിക്കയിലെ കരാബസ് സാറ്ററസ് എന്ന ചാണകവണ്ടികൾ ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ഈ വണ്ടുകളുടെയൊക്കെ കോമ്പൗണ്ട് ഐയുടെ മുകളിൽ കാഴ്ചകളെ പലതരത്തിൽ മറക്കുന്ന പലതരത്തിലുള്ള ബോർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തിയത്. കൂടാതെ ജോനാസ്ബർഗിലെ പ്ലാനറ്റോറിയത്തിനുള്ളിൽ ഡോമിൽ ആകാശം പ്രൊജക്റ്റ് ചെയ്തും കെടുത്തിയും ഒക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. നക്ഷത്രരഹിതമായിട്ടുള്ള ആകാശം നോക്കി ഇവർ നേർരേഖയിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അറീനയിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ അരികുകളിലേക്ക് ഓടുന്നു എന്നുള്ളത് മാത്രമല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൂർണ്ണമായിട്ടും ആകാശം കാണാതെ പറ്റാത്ത വിധത്തിൽ ആകാശഗംഗയുടെ ഭാഗം മാത്രം കാണുന്ന വിധത്തിലുള്ള ചെറിയ സ്ലിറ്റുകളിലൂടെ ഇവരുടെ കണ്ണ് മറച്ചപ്പോഴും അതേ വേഗതയിലൂടെ അതേ സൂക്ഷ്മതയോടെ അവ നേർരേഖയിൽ സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. വ്യത്യസ്തമായിട്ടുള്ള നക്ഷത്രങ്ങൾ മാത്രമല്ല, ഈ ആകാശഗംഗയെ കൂടിയാണ് ഇവർ ഇത്തരത്തിലുള്ള സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നത് എന്നത് പുതിയൊരു അമ്പരപ്പിക്കുന്ന അറിവ് തന്നെയായിരുന്നു. ഉരുട്ട് യാത്രക്കിടയിൽ തലകുത്തി നിന്നും ഇടയ്ക്ക് ഇതിനു മുകളിൽ കയറി മുകളിലോട്ട് നോക്കിയും ഓരോരോ ആകാശ ചിത്രങ്ങളാണ് ഇവർ പതിപ്പിച്ചെടുക്കുന്നത്. ആകാശഗംഗയുടെ ഒരു സ്പേസ് ഫോട്ടോ അവയുടെ ഉള്ളിൽ ഉറപ്പിച്ചതിൻ്റെ ശേഷം വീണ്ടും ഉരുട്ടുന്നു, അതുമായിട്ട് വീണ്ടും ചേർത്ത് വെച്ച് നോക്കുന്നു. നമ്മുടെ GPS മാതൃകയിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ നേർരേഖയിലാണോ സഞ്ചരിക്കുന്നത് എന്നത് അവ തീരുമാനിക്കുന്നത്. ഭൂമിയിൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കടൽ യാത്രകളൊക്കെ ചെയ്യുന്ന വമ്പന്മാരാണ് നമ്മൾ എന്ന് മനുഷ്യർ അഹങ്കരിക്കുമ്പോൾ എത്രയോ ലക്ഷം വർഷം മുമ്പേ ഈ പണിയൊക്കെ ചെയ്യുന്ന ചാണകവണ്ടികളുടെ മുമ്പിൽ വളരെ നിസ്സാരന്മാരാണ് നമ്മൾ. ഇനി ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് ഈ ഗവേഷണത്തെ സംബന്ധിച്ച്. നമുക്കെല്ലാം നൊബേൽ സമ്മാനം എന്താണെന്ന് അറിയാമല്ലോ, അത്തരത്തിലൊരു പാരഡി നൊബേൽ സമ്മാനം കൂടിയുണ്ട് ലോകത്ത്. ലോകത്തിലെ ശാസ്ത്ര ഗവേഷകന്മാർ വളരെ ഗൗരവകരമായിട്ടുള്ള ഗവേഷണങ്ങൾ മാത്രമല്ല നടത്താറ്, വളരെ രസകരമായിട്ടുള്ള കേട്ടാൽ കിളിപാറുന്ന ഗവേഷണങ്ങളും പലരും നടത്താറുണ്ട്. പാൻറിൻ്റെ സിബിൽ പുരുഷലിംഗം കുടുങ്ങിയാൽ രക്ഷപ്പെടാനുള്ള ശാസ്ത്രീയ വഴികളെക്കുറിച്ചും ഗർഭിണികൾ നടക്കുമ്പോൾ അധികമൊന്നും തടഞ്ഞു വീഴാത്തത് എന്തുകൊണ്ടാണെന്നും മരം കുത്തികൾക്ക് എന്തുകൊണ്ട് തലവേദന വരുന്നില്ല എന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ, ബോർഡിൽ ചോക്ക് കൊണ്ടൊക്കെ എഴുതുമ്പോഴുണ്ടാകുന്ന നഖമുരിയുന്ന തരം ഒരു കിരികിരി ശബ്ദമുണ്ടല്ലോ, അത് കേൾക്കാൻ ആളുകൾക്കൊന്നും ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ്, വളരെ നേരമായിട്ട് തറയിൽ കിടക്കുന്ന ഒരു പശു എഴുന്നേൽക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും വളരെ നേരമായിട്ട് നിൽക്കുന്ന പശു കിടക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്ന് പ്രവചനം സാധ്യമാണോ തുടങ്ങിയൊക്കെയാണ് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ. എന്തിനാണ് ഇവരിങ്ങനെ ഗവേഷണം നടത്തുന്നത് എന്ന് ആലോചിച്ച് നമ്മൾ അമ്പരന്നു പോകും. ഇത്തരം നിരവധി ഗൗരവ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനും അവയുടെ പ്രശ്ന പരിഹാരം കാണാനും ഒക്കെയായിട്ട് ലോകത്തിലെ പല ഗവേഷകരും അവരുടെ ബുദ്ധിയും സമയവും പണവും ഒക്കെ ധാരാളമായിട്ട് ചെലവഴിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന വമ്പൻ ഗവേഷണങ്ങളെ ആദരിക്കാനായിട്ടാണ് ഇഗ് നൊബേൽ എന്ന് പറയുന്ന സമ്മാനം, നൊബേൽ സമ്മാനത്തിന്റെ ഒരു പാരഡി പതിപ്പ് ലോകത്ത് 1991 മുതൽ ആരംഭിച്ചത്. സാഹിത്യത്തിലും സമാധാനത്തിനും ഒക്കെയുള്ള സമ്മാനങ്ങളടക്കം 10 പേർക്കാണ് ഒരു വർഷം സമ്മാനം ലഭിക്കുക. വലിയ നോബൽ ലോറേറ്റുകൾ തന്നെയാണ് ഈ സമ്മാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുക. ഇനി കേരളത്തിൽ ആർക്കും ഈ സമ്മാനം കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. ആനകളുടെ ശരീര വിസ്തീർണം കണക്കാക്കുന്നതിനുള്ള അനലിറ്റിക്കൽ റിപ്പോർട്ടിനാണ് മാത്തമാറ്റിക്സിലുള്ള 2002 ഇഗ് നൊബേൽ പുരസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ KP ശ്രീകുമാർ, G നിർമ്മലൻ എന്നിവർക്ക് ലഭിച്ചത്. അങ്ങനെ 2013 ബയോളജിക്കും അസ്ട്രോണമിയിലുമുള്ള ഇഗ് നൊബേൽ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ചാണകവണ്ടുകളുടെ ആകാശഗംഗ പരീക്ഷണത്തിനായിരുന്നു. എന്തായാലും ചാണകവണ്ടുകൾ നിസ്സാരക്കാരല്ല. സ്വന്തം ഭാരത്തിന്റെ എത്രയോ മടങ്ങ് ഭാരം ചാണകം ഉരുട്ടിക്കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റും. ഒന്തോഫോഗസ് ടാറസ് എന്ന് പറയുന്ന ഇനം ചാണകവണ്ടുകൾക്ക് മനസ്സ് വെച്ചാൽ അവരുടെ ഭാരത്തിന്റെ 1141 മടങ്ങ് ചാണകം ഉരുട്ടാൻ പറ്റും. നിറയെ ആളുകളുള്ള 6 ഡബിൾ ഡെക്കർ ബസ്സുകൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഉരുട്ടിക്കൊണ്ടുപോകുന്നതിന് സമാനമാണത്. ആഫ്രിക്കൻ സാവന്ന ആനകൾ ഒരു ദിവസം ഇടുന്ന ആനപ്പിണ്ടം കൊണ്ട് 2 ലക്ഷം ചാണകവണ്ടുകൾ സുഖമായിട്ട് അവരുടെ വംശവർദ്ധന നടത്തും. ചിലയിനം ചാണകവണ്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് അവയുടെ ഭാരത്തിന്റെ 250 മടങ്ങ് ചാണകം ഭൂമിയിൽ പലയിടത്തായിട്ട് കുഴിച്ചിടും. ഇവരുടെ ഉരുട്ടൽ പരിപാടി നമ്മുടെ നാറാണത്ത് ഭ്രാന്തന്റെ കഥ പോലെ മലമുകളിലേക്ക് വലിയ പാറ ഉരുട്ടി കൊണ്ടുപോയി അവിടെ എത്തി അതിനുശേഷം കൈവിട്ട് പൊട്ടിച്ചിരിക്കലല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതമാണ് ഈ ചാണക ഉരുള. ഈ ചാണകവണ്ടുകൾക്ക് സ്കറാബസ് ബീറ്റിലുകൾക്ക് പൗരാണിക ഈജിപ്തിലൊക്കെ വളരെ വലിയ സ്ഥാനമാണുള്ളത്. ഈജിപ്ത് മതങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ദേവനായിട്ടുള്ള കെപ്രി ഈ വണ്ടിന്റെ രൂപമുള്ളവരാണ്. മുഖം ഈ വണ്ടിന്റെ രൂപത്തിലാണുള്ളത്. സൃഷ്ടിയുടെ ദൈവമായിട്ട്, സൂര്യന്റെ ദേവനായിട്ട്, ഉദയസൂര്യന്റെ ദേവനായിട്ടൊക്കെ കണക്കാക്കുന്നത് കെപ്രിയാണ്. ചാണകവണ്ട് ചാണകം ഉരുട്ടുന്നത് പോലെ ഇരുട്ടിൽ നിന്നും പുലർച്ചെ ഈ ഉരുട്ടി ഉരുട്ടി സൂര്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഈ സ്ക്രാബസ് ബീറ്റിൽ ആയിട്ടുള്ള കെപ്രി ദേവൻ. അതുകൊണ്ട് തന്നെ ഈ സ്ക്രാബസ് ബീറ്റിലിന്റെ രൂപം പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പൗരാണിക ഈജിപ്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള തിരുശേഷിപ്പുകളിലൊക്കെയും പിരമിഡുകളിലും അവയ്ക്കുള്ളിലെ ലിഖിതങ്ങളിലും ചിത്രങ്ങളിലും ഒക്കെ പലപ്പോഴും നമുക്ക് ഈ സ്ക്രാബസ് ബീറ്റിലുകളെ കാണാം. കൂടാതെ മമ്മികൾക്കൊപ്പം ഇവരെ കൂടി സ്ക്രാബസ് ബീറ്റിലുകളെ കൂടി അടക്കം ചെയ്തിട്ടുണ്ട്. ഇവയുടെ രൂപം ആലേഖനം ചെയ്ത മോതിരങ്ങളും താലികളും ഒക്കെ കൈമാറൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗം തന്നെയായിരുന്നു. ഇനി ഈ ചാണകവണ്ടുകളുടെ ഒരു പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. എല്ലാ ചാണകവണ്ടുകളും തിന്നില്ല. ആസ്ട്രേലിയൻ കുടിയേറ്റക്കാർ യൂറോപ്പിൽ നിന്നും അവിടേക്ക് പശുക്കളെ എത്തി ഫാമുകൾ ആരംഭിച്ചപ്പോൾ ഒരു പുതിയ പ്രശ്നം ആരംഭിച്ചു. കങ്കാരുവിനെ പോലെയുള്ള ജീവികൾക്കൊപ്പം പരിണമിച്ചുണ്ടായ ആസ്ട്രേലിയയിലെ ചാണകവണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള വിസർജ്യങ്ങൾ മാത്രമാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവർക്ക് പരിചിതം. പശുവിന്റെ പോലെയുള്ള ചാണകം അവർ കണ്ടിട്ടേയില്ല. പശു ചാണകം അവർ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ആസ്ട്രേലിയയിലെ ഫാമുകളിലൊക്കെ ഈ പശുക്കളിട്ട ചാണകം അത്രയും മാസങ്ങളോളം ഇതുപോലെ തന്നെ ആരും തിന്നാനില്ലാതെ അങ്ങനെ തന്നെ കിടന്നു. പ്രാണികളും ഈച്ചകളുമൊക്കെ ഈ പശുചാണകങ്ങൾക്ക് ചുറ്റും വട്ടം കൂടി നിന്നു, ആർത്തു. ഇവയിൽ നിന്നും പല രോഗങ്ങൾ പരത്താൻ തുടങ്ങി. പശുക്കളിട്ട ചാണകമിട്ട സ്ഥലങ്ങളിലൊന്നും പിന്നെ പുല്ല് മുളച്ചില്ല. ഈ ചാണകമിട്ട സ്ഥലങ്ങളിലൊന്നും പശുക്കൾ പിന്നെ മേയാതായി. ഈ ചാണകം തിന്നാൻ വണ്ടുകളില്ലാത്തത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവിടെ മാറി. ഈ പ്രശ്നം പരിഹരിക്കാൻ പല ഗവേഷണങ്ങൾക്കൊടുവിൽ അവസാനം യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ചിലയിനം വണ്ടുകളെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. ഡിഗിറ്റ് ഓങ്കോഫാഗസ് ഗസലെ പോലെയുള്ള 23 ഇനം ചാണകവണ്ടുകളെ ഇങ്ങനെ ആസ്ട്രേലിയയിൽ ഇറക്കുമതി ചെയ്തു. ഇതിനായിട്ട് 1965 ആരംഭിച്ച് 20 വർഷത്തോളം നീണ്ട ഒരു വലിയ പ്രോജക്റ്റായിരുന്നു ആസ്ട്രേലിയൻ ഡങ് ബീറ്റിൽ പ്രോജക്റ്റ്. പരിസ്ഥിതിയുടെ സുസ്ഥിരത കാക്കുന്നതിൽ ഈ കുഞ്ഞു വണ്ടുകൾക്ക് പോലും ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിവ് നൽകുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത്. അത് ഈ ഭൂമിയിലെ പല ജീവികളും തമ്മിലുള്ള ബന്ധം അതീവ സങ്കീർണവും അതിലോലവുമാണെന്നുള്ള പുതിയ അറിവ് നൽകുന്നതാണ് ചാണകവണ്ടുകളുടെ ജീവിതം.
1: ചാണകവണ്ടിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: ആടി വരുന്നേ പാടി വരുന്നേ ചങ്കരനായി ആടി ആ ചങ്കരനായി ആടി തമ്പ്രാമ്പാടിക്കൽ ചമ്രമ്പാടി എന്ന് ചങ്കരനായി ആടി
1: എന്നിട്ട്
0: അടിവയറോണ്ട് പിപ്പി വിളിക്കണ് ചങ്കരനായി ആടി എന്റെ വല്യമ്പ്രാട്ടിയേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിലൊപ്പിട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. രാവിലെ ഇൻഡോറിലെ വിമാനത്താവളത്തിൽ ഗവർണർ മങ്കുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, മറ്റ് മുതിർന്ന നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓംകാരേശ്വറിൽ അരിവാൾ രോഗ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗപൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ജൂൺ 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുന്ന ദ്രൗപദി മുർമു റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലെയിനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ജനുവരിയിൽ ഇന്ത്യയിൽ നടത്തിയ 16th ഇൻഡോ യൂറോപ്യൻ ഉച്ചകോടിക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയ പുരോഗതി ഉണ്ടായതായി നരേന്ദ്രമോദിയും വാണ്ടർലെയിനും വിലയിരുത്തിയെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായേൽ ബഗായയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. പി എം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പി എം ശ്രീ നടപ്പാക്കിയാൽ അത് കുട്ടികൾക്ക് ഉപകരിക്കുമെന്നും വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വേണ്ടെന്ന നിലപാടെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പി എം ശ്രീ അറബിക്കടലിലെന്നത് പ്രസംഗത്തിലെ വൈകാരിക പ്രയോഗം മാത്രമാണെന്നും പി എം ശ്രീയിലെ ആശയപരമായ പ്രശ്നങ്ങളോട് വിയോജിപ്പുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് നടത്തുന്ന അവയവദാനം തെറ്റാണെന്നിരിക്കെ അവയവദാനവുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിലെ നല്ല മാതൃകകൾ എങ്ങനെ നടപ്പാക്കാമെന്ന് സമൂഹം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി ഷിബു ബേബിജോൺ ആവശ്യപ്പെട്ടു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ അടൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സരത്തിന്റെ പേരിൽ ഭാവനയിൽ സൃഷ്ടിച്ച വാർത്ത പ്രചരിപ്പിക്കുന്ന പ്രവണത മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കോട്ടയത്ത് സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വൈകിട്ടോടെ സ്രവ പരിശോധനാ ഫലം ലഭ്യമാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETA ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. 2026 June 8, 15, 16 തീയതികളിലെ ദൈനംദിന കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യാത്രക്കാർ വർദ്ധിക്കുന്നതായാണ് കാണുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് അയ്യങ്കാളിയുടെ 85th സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി രാവിലെ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് കേരള പുലയർ മഹാസഭയുടെ നവോത്ഥാന സ്മൃതി സംഗമം കരേക്കോട്ടയിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 1-3 3 goals തോൽപ്പിച്ചു. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 goals ഘാന ജയിച്ചു. രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെയും നേരിടും. നാളെ പുലർച്ചെ കാനഡ ഖത്തറുമായി മത്സരിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടത്തുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് സംസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കോമൺ യോഗ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ, കൊച്ചി, തിരുവനന്തപുരം IISTE തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലും യോഗാ ദിനം ആഘോഷിക്കും. പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് യോഗ പരിശീലിക്കാൻ ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ചും ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം പുലർത്തുന്ന നിരവധി പേർ സ്ലോവാക്യയിൽ ഉണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം, നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നുണ്ടെന്നും അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച വാർത്താലാബ് മാധ്യമശില്പശാല പുരോഗമിക്കുന്നു. PIBയും മഞ്ചേരി പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനായ ചടങ്ങിൽ മഞ്ചേരിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണൽ മികവ് വർദ്ധിപ്പിക്കാനും പുതിയ പ്രവണതകൾ പരിചയപ്പെടുത്താനുമാണ് ശില്പശാല. PN പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ നാളെ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊതു ഇടങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് ഇക്കൊല്ലത്തെ മുഖ്യ പരിപാടിയെന്ന് മന്ത്രി N ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാതല പരിപാടി നാളെ രാവിലെ പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത 66 കോഴിക്കോട് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് വരെ സർവീസ് റോഡ് റൺവേ ആക്കുന്ന വിഷയത്തിൽ MK രാഘവൻ MP ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അനുകൂല നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി MK രാഘവൻ അറിയിച്ചു. ട്രാഫിക് പരിഷ്കാരം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നാളെ വിപുലമായ യോഗം ചേരുമെന്നും MP അറിയിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത് സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം C സദാനന്ദൻ മാസ്റ്റർ സദസ് ഉദ്ഘാടനം ചെയ്യും. പ്രവൃത്തി പൂർത്തീകരിച്ച കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവൃത്തികളിലെ അപാകതകൾ July 1 പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകി. തിരുവമ്പാടി MLA CK കാസിമിന്റെ ഇടപെടലിനെ തുടർന്ന് കലക്ടറുടെ ചേംബറിൽ KSTP ജീവനക്കാരുടെയും കരാർ കമ്പനി പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. SN കോളേജിൽ RBI AGM സബിത് സലീം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് റീൽസ് മത്സരവും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ ഉച്ചകഴിഞ്ഞ് ബോധവൽക്കരണ പരിപാടിയും ഉണ്ടാകും. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് മുതിർന്ന പൌരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാക്കർ പറഞ്ഞു. ഡിവിഷന് കീഴിലെ അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, സോഡാ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഐസ് ഫാക്ടറികൾ, കുടിവെള്ള ബോട്ടിലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിൽ ഒപ്പിട്ടു. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെന്റിന് PM ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി KM ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Young Indian today is very inquisitive. He's been exposed to the internet for the last 20 years, right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster, and we see India providing that enabling environment to encourage these innovators.
0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡ് അപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31-ഓടെ രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മപുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ഝാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ പാട്ടുനേരത്തിലേക്ക് സന്ദേശ ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ഇതേ സമയം ഒരുമണിയായി എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ചിലരെല്ലാം മെസ്സേജ് അയച്ചു കഴിഞ്ഞു. ഇതേ നമ്മുടെ ഇൻബോക്സിലേക്ക് മെസ്സേജുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ നെഞ്ചേറ്റുന്ന ഒരുപാട് ദൂരത്തിരുന്ന് നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മെസ്സേജുകൾ വായിക്കാൻ സമയമായി. അതിനു മുന്നേ നമ്പർ പറയാം, 9037008960. അപ്പൊ ഒട്ടും വൈകിക്കുന്നില്ല, ആദ്യത്തെ മെസ്സേജിലേക്ക് കടക്കാം. അയച്ചിട്ടുള്ളത് തളിപ്പറമ്പ് നിന്നും രതീഷ് ഏട്ടനാണ്. എന്റെ ഭാര്യയുടെ പേര് രേഖ എന്നാണ്. അവൾക്ക് വേണ്ടി ഒരു ഗാനം വെച്ചിരുന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഈ രണ്ട് പേരുകളും റേഡിയോ മലബാറിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ റേഡിയോ മലബാർ ഫാമിലിയിലേക്ക് സ്വാഗതം. ചേട്ടൻ ആവശ്യപ്പെട്ടത് സിദ്ധാർത്ഥൻ എന്ന ഞാൻ എന്ന സിനിമയിലെ ഓർത്താൽ സുഖമുള്ള എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഒടുവിൽ പറയുന്നുണ്ട്, ഈ പാട്ട് പൊതുവെ അധികം ഒന്നും കേൾക്കാറില്ല, കവിത കേൾക്കുന്ന സുഖത്തോടെ കേട്ടിരിക്കാൻ പറ്റിയൊരു പാട്ടാണ്, അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് വേണ്ടിയത് ഡെഡിക്കേറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. 2019 പുറത്തിറങ്ങി സിദ്ധാർത്ഥൻ എന്ന ഞാൻ എന്ന സിനിമയിൽ അജോയ് ചന്ദ്രൻ വരികളെഴുതി, വിശ്വജിത്ത് സംഗീതം കൊടുത്ത് എം ദീപ് പാടിയ ഗാനം ഓർത്താൽ സുഖമുള്ള നൊമ്പരമല്ലേ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതേ നമ്മുടെ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. അടുത്തത് ദാ പടിയൂരിൽ നിന്നും അശോകൻ അയച്ച ഒരു സന്ദേശമാണ്. അശോകേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്: രാവിലെ മുതൽ പറമ്പിൽ നല്ല പണിയായിരുന്നു. ഇപ്പതേ വേർപ്പൊക്കെ ആറ്റി റേഡിയോ മലബാറും കേട്ടിരിക്കുകയാണ്. തളർച്ചയൊക്കെ മാറാനായി ദാസേട്ടന്റെ നല്ലൊരു പാട്ട് തരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചേരാലോ. ഈ ഉച്ചനേരത്ത് എന്തായാലും ക്ഷീണം ഇത്തിരി കൂടുതലായിരിക്കും. അതൊക്കെ മാറ്റാനായിട്ട് നമുക്കൊരു ദാസേട്ടൻ പാട്ട് കേൾക്കാം. ചിത്രം കലണ്ടർ. ഇതിൽ അനിൽ പനച്ചൂരാൻ വരികളെഴുതി അഫ്സൽ യൂസഫ് ഈണം കൊടുത്ത ഗാനം ഗന്ധരാജൻ പൂവിടർന്നു മേതലോടും കാറ്റിൽ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി കല്യാട് നിന്നുള്ള ഒരു സന്ദേശമാണ് അയച്ചത്. സരസ്വതി ചേച്ചിയാണ്. സന്ദേശം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട റേഡിയോ മലബാറിന്, ഞാൻ പാട്ടുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ലാതെയാണ് ഞാൻ പാട്ട് കേൾക്കുന്നത്. ഇന്ന് ഒരു പാട്ട് വെച്ചേരും ചോദിച്ചു. പാട്ട് വെച്ചേരാലോ. ചിത്രം നഗരം. ഇതിൽ വേണുഗോപാൽ പാടിയ പറയുമോ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾ രണ്ടുപേരും ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു കൊടുക്കാം. ആശാ രമേഷിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം കൊടുത്ത അതിമനോഹരമായിട്ടുള്ള ഗാനമാണ്. ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്ത തവണ തീർച്ചയായിട്ടും സന്ദേശം അയക്കുമ്പോൾ അവരുടെ പേര് കൂടി ഉൾപ്പെടുത്ത പാട്ട് കേൾക്കാം.

0: ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ടും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാണ്: 9037008960. അടുത്ത സന്ദേശം പഠിക്കച്ചാലിൽ നിന്നും ദേവകി ചേച്ചി അയച്ചതാണ്. ചേച്ചിയുടെ മെസ്സേജ് വായിക്കാൻ നമുക്ക്: എന്റെ ഇളയ മകൾ ആഫ്രിക്കയിലേക്ക് പോയിട്ട് 2-3 മാസം കഴിഞ്ഞു. പെട്ടെന്ന് അവളെ ഓർമ്മ വന്നപ്പോ ഒരു പാട്ട് കേൾക്കണം തോന്നി. അത് വെച്ചുതരുമോ ചോദിച്ചു. തീർച്ചയായിട്ടും വെച്ചുതരാം. ഗാനം: എൻ പൂവേ പൊൻപൂവേ, ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. നല്ല ഗാനമാണ് ചോദിച്ചത്. മകളെ ഓർമ്മ വരുമ്പോ കേൾക്കാൻ പറ്റിയ പാട്ടാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഇണം കൊടുത്ത ഈ പാട്ട് പാടിയിട്ടുള്ളത് ജാനകി അമ്മയാണ്. കേൾക്കാം ആ മധുര മനോഹര ശബ്ദത്തിൽ ദേവകി ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗാനം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
5: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
6: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ, മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. കേൾവിക്ക് സുഖകരമാകുന്ന ഒത്തിരി ഒത്തിരി പാട്ടുകളെ കേട്ടു. അടുത്തതായി നമുക്ക് പട്ടി കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ജിജോയാണ്, ഉളിയിൽ നിന്നും. ജിജോയുടെ സന്ദേശം ഇങ്ങനെയാണ്, നമുക്ക് വായിക്കാം. പൊതുവെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പാട്ടുകൾ ചോദിക്കാറുണ്ട്. ഇന്ന് എനിക്ക് എന്റെ ഭാര്യയുടെ പേരിൽ ആരംഭിക്കുന്ന ഒരു പാട്ട് വെച്ചിരുമെന്നാണ് ചോദിച്ചത്. അവളുടെ പേര് കവിത എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടും ഇതേ വാക്കിൽ തുടങ്ങുന്നുണ്ട്. ചിത്രം ദീപങ്ങൾ സാക്ഷി, ഇതിലെ കവിതേ തുയിലുണരൂ കരളിൻ കഥ പറയൂ എന്ന ഗാനമാണ്. അടിപൊളി പാട്ടാണല്ലോ. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ട്, അതും ഭാര്യയുടെ പേരിൽ ആരംഭിക്കുന്നതാണ് ജിജോയ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കേൾക്കാം. യൂസുഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഔസിപ്പിച്ച് ഈണം കൊടുത്ത മനോഹരമായ ഗാനം ദീപങ്ങൾ സാക്ഷി എന്ന സിനിമയിൽ നിന്നും. ഒപ്പം കവിതയോട് അന്വേഷണം കൂടെ പറയാം.

0: വായനാവസന്തം. അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാവസന്തം.
1: എല്ലാ ദിവസവും രാവിലെ 7:35 വൈകിട്ട് 5:45
0: വായനാ വസന്തം.
2: മതിമോഹന ശുഭനർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ.
0: വായിച്ചറിയണമെന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാറിന്റെ ഉച്ച നേരത്തെ പാട്ടുപെട്ടി സന്ദേശ ഗാനങ്ങൾ തുടരുന്നു. ദേ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കതൊക്കെ വായിക്കാം. അടുത്തതായിട്ട് ആരുടെ സന്ദേശമാണ് നോക്കാം. മുത്തപ്പൻകരയിൽ നിന്നും പങ്കജാക്ഷിയാണ് അയച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് പെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ മാമ്പഴ പുളിശ്ശേരിയെ വെച്ചത്. അപ്പോൾ ഒരു പാട്ട് മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തി. അത് മാമ്പഴക്കാലം എന്ന സിനിമയിൽ നിന്നുമാണ്. അതുകൊണ്ട് അതിലൊരു പാട്ട് വെച്ചുതരുമെന്നാണ് ചോദിച്ചത്. പിന്നെന്താ വെച്ചുതരാലോ, കറി വെച്ചപ്പോഴാണ് ഈ സിനിമയെ പറ്റി ഓർമ്മ വന്നത്. ഇല്ലേ, എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പാട്ട് തന്നെ നമുക്ക് ഈ സിനിമയിൽ നിന്നും കേൾക്കാം. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, സാരില്ല. നമുക്ക് പങ്കജാക്ഷി ചേച്ചിക്ക് വേണ്ടി തന്നെ ഈ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരസ്വരങ്ങളിലൂടെ നമ്മൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അടുത്തതായി വായിക്കുന്നത് പാനേരിച്ചാലിൽ നിന്നും ജിൻഷി അയച്ച സന്ദേശമാണ്. ആദ്യം തന്നെ ആളൊരു പരാതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറക്കം തൂങ്ങാതിരിക്കാനായിട്ട് നല്ലൊരു പാട്ട് വെച്ചുതരണേ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വെച്ചുതരാലോ, പഠിക്കുമ്പോൾ ഉറങ്ങുന്നത് അത്ര നല്ലതല്ല അല്ലേ. എന്തായാലും പാട്ട് കേട്ട് എനർജറ്റിക് ആയിട്ട് പഠിക്കുമെങ്കിൽ കുഴപ്പമില്ലല്ലോ, പാട്ട് വെച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇന്ന് ജിൻഷ ചോദിച്ചത് കൂട്ട് എന്ന സിനിമയിലെ താനേ പാടും എന്ന പാട്ടാണ്. വിധു പ്രതാപ് പാടിയിട്ടുള്ള ഈ ഒരു ഗാനം MD രാജേന്ദ്രൻ വരികളെഴുതി മോഹൻ സിത്താര ഇണം കൊടുത്തതാണ്. എന്തായാലും പാട്ട് കേട്ടോളൂ. ആ പാട്ട് കേൾക്കുമ്പോൾ ആസ്വദിച്ചിരുന്ന് വീണ്ടും ഉറങ്ങാതെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഞങ്ങൾ വിചാരിക്കുകയാണ്. പാട്ട് കേട്ടോളൂ.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ സന്ദേശ ഗാനങ്ങൾ തുടരെയാണ്. റേഡിയോ മലബാറിന്റെ 9037008 9 എന്ന നമ്പറിലേക്ക് വന്നിട്ടുള്ള അടുത്ത മെസ്സേജ് ജില്ലയുടേതാണ്. ആള് കുറച്ച് ദൂരെ നിന്നാണല്ലോ, തൃശ്ശൂരിൽ നിന്നാണ് ജില്ല മെസ്സേജ് അയച്ചിട്ടുള്ളത്. പൊതുവെ സന്ദേശഗാനങ്ങളിലേക്ക് മെസ്സേജ് അയക്കാറില്ലെങ്കിലും രണ്ടു മൂന്ന് തവണ വിഷുവിനോടും ഓണത്തിനോടും ഒക്കെ അടുപ്പിച്ച് ഇഷ്ടഗാനങ്ങളിലേക്ക് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാട്ട് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. 1 മന്ത് കൂടെ കഴിയുമ്പോഴേക്ക് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ അതിഥി കൂടെ കടന്നു വരും. അപ്പോ ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റേഡിയോ മലബാറിലൂടെ ഒരു പാട്ട് വെച്ചേരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. ജില്ല ആവശ്യപ്പെട്ടത് ക്ഷണികം എന്ന സിനിമയിലെ പനിനീർ പൂക്കൾ വിടരും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. തീർച്ചയായിട്ടും പുതിയ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാണ് ചോദിച്ചത്. ഡോക്ടർ ഷീജ വക്കം വരികളെഴുതി ഡോക്ടർ വി ടി സുനിൽകുമാർ ഈണം കൊടുത്ത അതിമനോഹര ഗാനം കേൾക്കാം ജിൽനയ്ക്കും ജിൽനയുടെ ലൈഫിലേക്ക്, ജിൽനയുടെ ഫാമിലിയിലേക്ക് കടന്നു വരുന്ന ആ പുതിയ അതിഥിക്കും വേണ്ടിയിട്ട്.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങളേതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ, മട്ടന്നൂർ. സന്ദേശ ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി അനൂപാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് എന്റെ അനിയത്തി പ്രണയകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വിഷസറിയിച്ചുകൊണ്ട് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമയിലെ ഒരു പാട്ട് തരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ, തീർച്ചയായിട്ടും വെച്ചുതരാലോ. ഒപ്പം പ്രണയകുട്ടിയോട് റേഡിയോ മലബാറിന്റെ വകയും ബർത്ത്ഡേ വിഷസ് അറിയിച്ചു എന്ന് പറയണം. ആവശ്യപ്പെട്ട ഗാനം കുയിലേനിൻ കുറുംകുഴലിൽ എന്ന് തുടങ്ങുന്നതാണ്. യേശുദാസും സുജാതയും മനോഹരമായി പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയാണ് ഈണം കൊടുത്തത്. അപ്പൊ പാട്ട് കേൾക്കാം. പ്രണയകുട്ടിയുടെ ബർത്ത്ഡേ ദിനം മടിച്ചു വിളിക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വീണ്ടും വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് അയച്ചത് അനുഗ്രഹയാണ്. അനുഗ്രഹയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം, അതായത് 17-ാം തീയതി, ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച വേദക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് കേൾപ്പിച്ചു തരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. അനുഗ്രഹ ആവശ്യപ്പെട്ടത് കളിമണ്ണ് എന്ന സിനിമയിലെ മലരൊളിയെ മന്ദാരമലരെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ പാട്ടാണ് വേദക്കുട്ടിക്ക് വേണ്ടി അനുഗ്രഹ ചോദിച്ചത്. ഒപ്പം വേദക്കുട്ടിയോട് കഴിഞ്ഞു പോയെങ്കിലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളും അറിയിച്ചെന്ന് പറയുക. പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പുദാ രതീഷേട്ടൻ, അശോകേട്ടൻ, സരസ്വതി ചേച്ചി, ദേവകി ചേച്ചി, പങ്കജാക്ഷി ചേച്ചി, ജിജോയ്, ജിൻഷാ, ജെൽന, അനൂപ് സജയ്ഷേട്ടൻ, ഇങ്ങനെ ഒരുപാട് പേര് നമുക്കിന്ന് സന്ദേശം അയച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ വായിച്ചു. ഇനിയും ഇനിയും സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇന്ന് വായിക്കാതെ പോയതെല്ലാം ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ സന്ദേശഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പാട്ടുവിശേഷങ്ങളും സന്ദേശങ്ങളുമായി എത്തുന്നതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക, കാത്തിരിക്കുക.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: சரி கண்ணாடி. காதல்
1: பியூட்டிஃபுல்.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: കൗസി, ഗമ്മ സമിച്ചിരിക്ക സന്ദേഹം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം. അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.
1: എല്ലാ ദിവസവും രാവിലെ 7:35 വൈകിട്ട് 5:45
0: വായനാ വസന്തം.
2: മതിമോഹന ശുഭ നർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ.
0: വായിച്ചറിയണമെന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

നമസ്കാരം. ഞാൻ കൊട്ടിയൂർ ജന്മാശാരി, മണത്തനയാണ് സ്വദേശം. നമ്മൾ കൊട്ടിയൂരെ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇവിടെ വേണ്ട കർമ്മങ്ങൾക്ക് വേണ്ട അടിയന്തര സാധനങ്ങളൊക്കെ നമ്മളാണ് നിർമ്മിച്ചെടുക്കുന്നത്. പ്രാക്കുളം മുതൽ തണ്ണീർക്കുടിയുണ്ട്, അതിൽ പങ്കെടുക്കണം. തറയിൽ കയറി നീരെഴുന്നള്ളത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളുണ്ട്. പാത്തി,

0: ശൂലങ്ങൾ, മേലേരി, അയ്യും കാലും അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
1: കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മുന്നേ ട്രസ്റ്റി ആയിട്ടുള്ള പ്രേംകുമാർ സാറുണ്ട്.
2: ഇന്ത്യ രാജ്യത്ത് ഒരു മഴ മഹോത്സവം നടക്കുന്നത് ശ്രീ കൊട്ടിയൂരിൽ മാത്രമാണെന്നാണ് ചരിത്രമുള്ളത്. നാനാ ജാതി മതസ്ഥർക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന ഈ ക്ഷേത്രത്തിൽ തികച്ചും ഹിന്ദു ആചാരപ്രകാരമുള്ള പൂജാവിധികളും തന്ത്രവിധികളും തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെയാണ് നടന്നു വരുന്നത്. ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചോതി വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. തികച്ചും മഴയുത്സവമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ഇവിടെ ദർശന സായുജ്യം നേടുന്നത്. ദക്ഷയാഗം നടന്ന ഭൂമിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. 10,000-ക്കണക്കിന് ഭക്തന്മാർ സായുജ്യം കൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തത്രയാണ്. മുഴുവൻ ഭക്തജനങ്ങൾക്കും പുണ്യം ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.
1: നമ്മൾ മട്ടന്നൂരിലെ മുരളിയേട്ടനുണ്ട്, വളണ്ടിയറായിട്ട് ഇവിടെ ഉണ്ട്, കുറേ വർഷമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് വിശേഷം ഈ വർഷത്തെ എന്ന് ചോദിക്കാം.
3: ഈ വർഷത്തെ നല്ല വിശേഷമാണ്, കാരണം കർണാടകത്തിലുള്ള ആളുകളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ജനത്തിരക്കുണ്ട്. ആദ്യം മുതലേ നല്ല ഉത്സവത്തിന് ജനത്തിരക്കുണ്ട്. അവർ കഴിഞ്ഞ വർഷം പുരുഷന്മാർ അവർ കൂടുതലായിരുന്നു, ഇപ്രാവശ്യം അവർ സ്ത്രീകളും വന്നുകൊണ്ട് ജനങ്ങളെ നല്ല തിരക്കുമുണ്ട്, നല്ല സഹകരണമാണ്. ക്ഷേത്ര സമിതിൻ്റെ വകയാലും ട്രസ്റ്റ് ബോർഡിൻ്റെവരും എല്ലാം നല്ല ഇതാണ്. സൗജന്യ കാപ്പി കൊടുക്കുന്ന ദിവസം, പിന്നെ അന്നദാനം കൊടുക്കുന്നുണ്ട്, ഇടി അക്കരി ഇക്കരി എല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ച വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കൊണ്ടാണ് ഇതിൻ്റെ ഉപയോഗം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായി അവർ വന്നു നമുക്കറിയില്ല. ഇപ്രാവശ്യം കുറേ ഭാഗങ്ങൾ അത് പരിഹരിക്കുന്നില്ല. പരമാവധി നമ്മൾ സഹകരിച്ചിട്ട് അവർ സഹകരിച്ച് പോകുന്നുണ്ട്. കാരണം ചെറിയ ചെറിയ അസ്വസ്ഥത ഉണ്ടാവും, ചെറിയതുണ്ടാവും. അതിപ്പോൾ എന്തായാലും പലയാളും പല തരത്തിൽ വരുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എല്ലാവരോടും. മഴ ഉണ്ട്, കുറേ കൂടുതലായിട്ടൊന്നുമില്ല, എന്നാലും പൊതുവെ മോശമില്ലാതെ മഴ കിട്ടി. ആദ്യം ഒരു ചെറിയ പ്രയാസമില്ല വെള്ളത്തിൻ്റെ, ഇപ്പം വെള്ളത്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ 33 വർഷത്തോളം ഇവിടെ വന്നിട്ട് മകൻ ഇക്കൊല്ലം മുതൽ ഡ്യൂട്ടിയുണ്ട്. കഴിഞ്ഞാലും അധികം 2-3 സേവനമായിട്ട് ചെയ്യലുണ്ടായിരുന്നു. ഇക്കൊല്ലം മുതൽ അവൻ ഡ്യൂട്ടിയിൽ ഇടക്കേറിയിട്ടുണ്ട്. അങ്ങനെയാണുള്ളത്. അവനൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് അതാണ്. 28 ദിവസം ഇവിടെ തന്നെ ഫുള്ളായിട്ട് നാട്ടിലൊന്നും പോകാൻ എടുത്തിട്ടുണ്ടാവും. വിടുന്നവന് ഭക്ഷണം ഇവിടെ തന്നെ തരുന്നുണ്ടല്ലോ, ഭക്ഷണം എല്ലാം കഴിച്ച് ഇവിടെ തന്നെ വിടുക. കാരണം ഏതാനും ഈ ഒരു മണ്ണിൽ സേവിക്കുമെന്നൊരു മനസ്സ് ഒരു ഉഷാർ എല്ലാം നമുക്ക് സ്വതമേ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അതൊന്നും എനിക്ക് തോന്നിയില്ല, വേദന ഒന്നും തോന്നുന്നില്ല. കാരണം ഒരു നല്ലൊരു അന്തരീക്ഷവും നല്ല ഇതാണ്. എനിക്ക് ഇവിടെ വന്നൊരു ഉണർവ് ജാസ്തിയാണ്. കാരണം ഒരു അന്തരീക്ഷം എന്താണെന്നറിയില്ല, പെരുമാളൊരു ഇതായതുകൊണ്ട് നല്ല ഇതാണ്. ഇല്ല പ്രധാനമല്ല, അല്ല മത്സ്യമാസം ഒന്നും കഴിക്കില്ല, അത്രയേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇപ്പം സഹകരിച്ച് ഭക്തർ നമ്മളോട് സഹകരിച്ചു പോലും, നമ്മൾ അവരോട് സഹകരിക്കും, അവർ നമ്മളോട് നല്ല രീതിയിൽ സഹകരണങ്ങളാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും, അതിപ്പോൾ എവിടെയാലും ഉണ്ടാവുമല്ലോ. അത് എത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല. പരമാവധി സഹകരിക്കുന്നുണ്ട്, അവർ സഹകരിക്കുന്നു, നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സർവീസിലെ സർവീസിന് പിരിഞ്ഞു, വീട്ടിൻ്റെ വർക്കർ അതിന് പിരിഞ്ഞു. ഇനിയിപ്പോൾ സർവീസ് പറ്റുന്ന നിർത്തം വരെ ചെയ്യാന്നുള്ളത് ആണുള്ളത്. കാരണം പെരുമാളെത്തിച്ചിട്ട് നല്ലൊരു ഗുണത്തിലെത്തിന്. ഇവിടെ വന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഞാനൊരു കുറേയും കൂടി ഒരു ഉന്നതിയിലെത്തിയത്. കാരണം അതുകൊണ്ട് എനിക്ക് പെരുമാളോട് ഭയങ്കര ഒരു കടമയും കടപ്പാടും ഉണ്ട്. എന്തായാലും
4: വിനോദ് പേര്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കർണാടകക്കാർ നല്ലവണ്ണം വരുന്നുണ്ട്. ഈ ഭാഷാ പ്രശ്നം ഇവിടെ ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എന്താ അവർ പറയുന്നത്, അവരെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയപ്പെടാൻ, ചില വാക്കുകൾക്ക് അവരിൽ നിന്ന് കേട്ട് ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനനുസരിച്ച് ഇവിടെ അവർക്ക് വെള്ളം വേണ്ട, അന്യ അല്ല പ്രാഥമിക സൗകര്യങ്ങളായിരിക്കും, ചിലവർക്ക് മെഡിക്കലായി ഫെസിലിറ്റി. അപ്പോൾ അവരെ സംസാരത്തിൽ കൂടെ എന്താന്ന് വ്യക്തമാകാത്തൊരു പ്രശ്നം കന്നഡ ഭാഷ ഇതുണ്ട്. പിന്നെ കുറേ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്, എവിടെയാണ് ഭഗവതി ഇരിക്കുന്നത്, ഏറെ പ്രശ്നങ്ങൾ അവരിലുണ്ട്. അവർക്ക് ഈ ഇവിടെ ഉള്ള ആചാരത്തെ പറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. ഈ ഒരു പ്രധാന ഘടകം അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡാണ് അവർക്ക് ആവശ്യം. വൺ ഡേസൊക്കെ നല്ല മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അവർ വേദന ഉദ്ദേശിച്ചോ ഒന്നുമല്ല, ഭക്തൻ്റെ അടുത്ത് ഇത്രയും ദിവസത്തെ സേവനം, അതുമാത്രമാണ് എല്ലാവരെയും ആഗ്രഹം. ആ അതാണ്, അത് എന്ന് വെച്ചാൽ ഒരു പുണ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്രയും രാവിലെ തൊട്ട് ഒരു 4-4:30 ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ രാത്രി 6 മണിയായി പോയി തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ വന്ന് ദർശനമെടുത്ത് എൻ്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയ അത് വലിയൊരു സേവനമായിട്ട് കാണുക. അല്ലാതെ ഇവിടുത്തെ പ്രതിഫലം ഉച്ചയിച്ചോ ഒന്നും വന്നതല്ല. 1500-ഓളം അപേക്ഷകർ വന്നിട്ട് 1500 വളണ്ടിയേഴ്സിനെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ 3-4 വർഷമായിട്ട് ചെയ്യുന്നവരാണ്, പുതുതായിട്ട് വന്നവരുണ്ട്. അവർ ഞങ്ങളിൽ നിന്ന് കണ്ടിട്ട് അവർക്കും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. 800 വളണ്ടിയേഴ്സിനേറ്റാനും ഈ കൊല്ലം എടുക്കാൻ അപേക്ഷ കൊടുത്തിട്ട് 500 റാക്കറ്റിനെ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ളൂ.

0: രതീഷ്, എന്റെ പേര് രതീഷ്.
1: നിങ്ങളെ ഡ്യൂട്ടി എന്താ ഇവിടെ?
0: പിന്നെ ഞങ്ങളിവിടെ മൊത്തം കയ്യാലിന്റെ പണിയാണ് മൊത്തം. ഇവിടെ തന്നെ താമസം. ഞങ്ങളിവിടെ 2 മാസമായി. പിന്നെ 2 വർഷം ഞങ്ങൾ തന്നെ ഇതാക്കുന്നു. വർക്ക് ഏറ്റെടുത്ത് തന്നെ ഞങ്ങൾ ഓലയും മുളേൻ്റെ ഇതും പിന്നെ കവുങ്ങ് അതെല്ലാം കൊണ്ടുവന്ന് ഷെഡ് ആദ്യം പണിയും. പിന്നെ ഓല മേയാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം മേഞ്ഞ് സൈഡ് തൂക്കി കൊടുക്കണം. ഇത് ഞങ്ങൾ വെലങ്ങാട് നിന്നാണ് സെറ്റാക്കുന്നത്. അത് ഓർഡർ കൊടുക്കുക. അപ്പോൾ അവർ അതിൻ്റെ രീതിയിൽ അവരവിടെ മെടഞ്ഞ് വെക്കും. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി അവിടെ നിന്ന് ലോഡാക്കി വരും. എൻ്റെ ഇതിൽ തന്നെ 10-12 പേരുണ്ട്. പിന്നെ ഓല മേയാൻ വേണ്ടി വരുന്ന അവരൊരു 10 ആളുണ്ടാവും. പിന്നെ ചെറിയ ചെറിയ ആൾക്കാരുണ്ട് ഞങ്ങളെ സഹായിക്കാനും. ഇപ്പോൾ ഈ ചെറുതായിട്ട് ചോരുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ കയറുക, സീറ്റിട്ട് കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയൊരു പണിയുണ്ടാവും. നാട് ഞങ്ങൾ വയനാടാണ്, മയന്തവാടി. അവിടെ ഞങ്ങൾ ഈ വാഴ കൃഷി അങ്ങനത്തെ പരിപാടിയൊക്കെ. പിന്നെ ഈ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരും, ഇത് തീർത്തിട്ട് അങ്ങോട്ട് പോവും. ഇന്ന് ലാസ്റ്റാണ്, ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഭഗവാന്റെ സന്നിധിയിൽ നിന്നിട്ട് സന്തോഷമൊക്കെ ഉണ്ട്, ഇത്രയും പേരെ ഇവിടുന്ന് കണ്ടുകിട്ടിയതിൻ്റെ ഒരു ഇതും.
2: എൻ്റെ പേര് ശരത്ത് മാമ്പി എന്നാണ്.
3: മാമ്പി ശരത്ത് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. കൊട്ടിയൂരാദ്യമായിട്ടല്ലേ?
2: ആ, കൊട്ടിയൂരാദ്യമായിട്ടാണ്.
3: എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്?
2: ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നാണ്.
3: ഇവിടെ വന്നതിന് ശേഷം, ആനയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഉള്ള എക്സ്പീരിയൻസ് എന്തുണ്ട്?
2: വേറെ വൈബായിട്ടാണ് തോന്നുന്നത്, വേറെ ഒരു എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഭക്തിയായിട്ടുള്ള എന്തായിട്ടാണ് തോന്നുന്നത്.
3: സാധാരണഗതിയിൽ അമ്പലങ്ങളിലുള്ളത് പോലെ അല്ലല്ലോ ഇവിടുത്തെ രീതി. ശിവേലി 2 തവണ, അതും 28 ദിവസം തുടർച്ചയാണ്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്?
2: വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അല്ലാണ്ട് എല്ലാ അമ്പലങ്ങളിലും ഉള്ള പോലെ അല്ല.
3: ആനയുടെ പേര്?
2: ആനയുടെ പേര് വിഷ്ണുനാരായണ. പിന്നെ ഇവിടെ മഴയത്താണ്, ശിവേലി വെള്ളത്തിലാണ്.
3: പൊതുവെ വരുന്ന ആൾക്കാർ ആനയെ കാണാനും കൂടിയുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടാവുമല്ലോ?
2: ആ, ഉണ്ട്. കർണാടകക്കാരൊക്കെ എല്ലാവരും വരുന്നുണ്ട്.
4: എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ. ആനയുടെ പേര് ശിവശങ്കരൻ. ആനയുടെ നാട് പത്തനംതിട്ട, ഞങ്ങളുടെ നാട് ചേർത്തല.
3: കൊട്ടിയൂരാദ്യമായിട്ടാണ്. ഇതിനു മുന്നേ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ?
4: ഇതിനു മുന്നേ ഒത്തിരി ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. ശബരിമലയില്, അങ്ങനെ മലയാളപ്പുഴ, അങ്ങനെ കുറെ, തിരുനക്കര, അങ്ങനെ കുറെ ഉണ്ട്.
3: അപ്പൊ ഇവിടെ വന്നിട്ട് എന്തുണ്ട് എക്സ്പീരിയൻസ്?
4: ഇവിടെ എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കാളും ഒത്തിരി വേറിട്ട അനുഭവങ്ങളാണ് ഇവിടെ. മഴയത്തുള്ള എഴുന്നള്ളിപ്പ്, വെള്ളത്തിൽ കുട്ടികൾ നടത്തം, അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. എല്ലാവർക്കും ആനയെന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ല, അങ്ങനെ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം. നമുക്ക് ഇവിടെ വന്നിട്ട് വെറുതെ 1 മാസമായിട്ട് നമ്മൾ വേറെ ഭക്ഷണ കാര്യത്തിലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോ ഒന്നിലും ഒരെന്തുമില്ല. 28-ാം തീയതി തൊട്ട് നമ്മൾ ഫുള്ള് എന്താണ്, ഒന്നിലും ഒരു മത്സ്യമാംസാഹാരങ്ങളാ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഒന്നുമില്ല. ഫുള്ള് ഇവിടെ പരിപാടി കഴിയുമ്പോൾ വരെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം തന്നെയാണ്. എല്ലാം വെച്ചിട്ടുള്ള ദേവസ്വം കൊണ്ട് തന്നെ അവരുടെ ഭക്ഷണം തന്നെ കഴിക്കും.
5: എൻ്റെ പേര് ഗീത. ഞങ്ങൾ ഇക്കര ക്ഷേത്രത്തിന് ഭക്തജന സമിതി മാതൃസമിതിയാണ്. ഞങ്ങൾ 2 വർഷമായി മാതൃസമിതി രൂപീകരിച്ചിട്ട്, ഈ വർഷമാണ് സേവനത്തിന് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ 20 പേരാണ് ആ കമ്മിറ്റിയിലുള്ളത്. 7 പേര് സജീവമായിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട്. ബാക്കി ഇന്നലെ ലേറ്റായിട്ട് പോയതുകൊണ്ട് ഇപ്പം നല്ല തിരക്കാണ്. ഭക്തന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങുന്ന അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഇവിടെ ഹരിത സേനക്കാരുണ്ട്. കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഒഴിവാക്കിക്കൊണ്ടുള്ളത് തന്നെ.
6: ഇങ്ങനെയൊരു മാതൃസമിതിയിൽ ഇത്രയും കാലം ഉണ്ടായിട്ടില്ല.
5: വർഷങ്ങളായിട്ട് ഇവിടെ സാധാരണ ദേവസ്വം ഇവിടുത്തെ നാട്ടുകാരങ്ങനെ പിന്നെ അതിനുള്ളൊരു സമയം കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അപ്പം ദേവസ്വം ഇങ്ങനെ ആവശ്യം പറഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ഭക്തജനങ്ങളായിട്ട് ഞങ്ങൾ ശിവരാത്രിയൊക്കെ ഒരുമിച്ച് ആഘോഷിച്ച് കമ്മിറ്റിയൊക്കെ ആക്കി. അപ്പോൾ ഒരു മാതൃസമിതി രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനം ചെറിയ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സോമവാര വ്രതം എടുത്തിട്ട് ഒരു തിങ്കളാഴ്ച വൈകിട്ട് അവിടെ നിന്ന് നാമജപമൊക്കെ ഉണ്ട്. തന്ത്രി പറഞ്ഞതിനനുസരിച്ചിട്ട്
6: നമ്മൾ വ്രതം ഉണ്ടായിരുന്നു.
5: എൻ്റെ ശരിക്കുള്ള വീട് വടകരയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ വർഷത്തിൽ ഏകദേശം 10-30 വർഷത്തിൻ്റെ മേലെയായി കൊട്ടിയൂർ വന്ന് തൊഴുതു പോകുന്ന ഒരാളാണ്. അപ്പം കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുന്ന വ്രതം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വടകരയിൽ നിന്ന് വരുന്ന ആൾക്കാർ വ്രതം എടുത്തിട്ടേ കൊട്ടിയൂരേക്ക്
6: വരാറുണ്ട്.
5: 41 ദിവസം എടുക്കുന്നുണ്ട്, അല്ല 1 ആഴ്ച വ്രതം എടുത്ത് വരുന്നവരുണ്ട്. അങ്ങനെ പലരുതിയുണ്ട്. ഞാനും പിന്നെ എപ്പോഴും
6: അതുകൊണ്ട് വ്രതം എടുക്കേണ്ട ആവശ്യം
5: പ്രത്യേകിച്ച് വ്രതം ഇല്ല. ഒരിക്കലേ ഭക്ഷണം കഴിക്കുള്ളൂ.
6: ഈ 20 പേര് മാതൃസമിതിയിൽ ഉണ്ടെന്ന് അവരൊക്കെ ഇവിടെ ചുറ്റുമുള്ള ആൾക്കാരാണ്?
5: ഈ പരിസരത്തുള്ള ആൾക്കാരാണ്. പിന്നെ ലേഡീസ് ആയതുകൊണ്ട് പലർക്കും 7 ദിവസം വരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് പേര് ഇങ്ങെത്തുന്നുണ്ട്. അത് മാറി മാറി വരുന്നുണ്ട്.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാ

ഇതങ്ങൾ രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് മധുരഗീതങ്ങൾ, നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാതചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനുശേഷം കവിധാരയിൽ പി ഭാസ്കരന്റെ ഞാറ്റുവേല പൂക്കൾ എന്ന കവിത, ആലപിക്കുന്നു രേഖ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7 മണിക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, തുടർന്ന് കാവ്യസൗരഭം. 8 മണിക്ക് മധുരഗീതങ്ങൾ. 9 മണിക്ക് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 വായനാ വസന്തം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
2: വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് നഗരെ പ്രമുഖൈഃ ഫ്രാൻസ് ദേശീയൈഃ വാണിജ്യ നേതൃഭിഃ സഹ അനേകാനി ഉച്ചസ്തരീയ മേളനാനി കൃത്വാ വിവാ ടേക് 2026 ഇത്യസ്മിൻ കാര്യക്രമേ ഭാഗം ഗൃഹണാതി. കേന്ദ്രം അസ്മിൻ ആർത്ഥിക വർഷെ 26,000 കിലോമീറ്റർ മിതാനാം ഗ്രാമീണ മാർഗാണാം നിർമ്മാണായ 18,900 കോടി രൂപ്യകാണി വിനിയോജയതി. കേന്ദ്രീയ ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനഃ നീറ്റ് യു ജി ഇതി പുനഃ പരീക്ഷായൈ സർവാൻ സംബന്ധാൻ അധികാരിണഃ ജാഗരൂകാഃ ഭവേയുരിതി നിർദ്ദിഷ്ടവാൻ. അമേരിക്ക ഇറാൻ ദേശാഭ്യാം ആഗാമി ഷഷ്ടി ദിന പര്യന്തം വ്യാപക ശാന്തി

0: വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള S ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. UGC നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും വനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15

0: സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 15 താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

ராம ராம ராம ராம

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം രതിഥി ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മണൻ കുന്നുംപുറത്ത്, മയിൽ പഞ്ചായത്ത് പെരുവങ്ങൂർ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബം പരിപൂർണമായിട്ട് കൃഷിയായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഞാൻ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി, പച്ചക്കറി കൃഷി, റബ്ബർ, പശു, കോഴി എല്ലാം ഉണ്ട് വീട്ടിൽ. ഞാൻ കൃഷിയിൽ കൂടി പിന്നെ ഒരു അഗ്രി ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതിയെ സംരക്ഷിക്കണം, കൃഷിയെ സംരക്ഷിക്കണം, അത് കഴിക്കുന്ന മനുഷ്യനായാലും മൃഗങ്ങളായാലും അവർക്കൊക്കെ ഒരു സംരക്ഷണം കിട്ടുക. അതായത് നമ്മൾ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി എന്ന സ്ഥാപനം രൂപീകരിച്ചു. എന്നുവെച്ചാൽ നെല്ല് പരിപൂർണ ഒരു കൃഷി ചെയ്ത് അതിനെ നല്ല തലത്തിൽ, അതായത് ഒരു കാലഘട്ടം ഞങ്ങൾ നെല്ല് ഉത്പാദിപ്പിച്ചപ്പോൾ ഇതാർക്ക് കൊടുക്കുമെന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കൃഷിക്കാരുടെ കമ്പനി വന്നതോടുകൂടെ ആ ഒരു പ്രയാസമില്ല. ഒരാതുകൊണ്ട് ഇപ്പോൾ സപ്ലൈക്കോനും കൊടുക്കും. ഇതിനെല്ലാം പുറമെ ഞാൻ 10-15 ഏക്കർ സ്വന്തമായിട്ടും നമ്മൾ ഗ്രൂപ്പായിട്ട് 10-25 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിൽ കൂടി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഞാൻ എൻ്റെ സ്വന്തം നെല്ലും നമ്മൾ ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കുന്ന നെല്ലും കൂടെ വാങ്ങിച്ച് ഗോഡൌണിൽ സ്റ്റോക്ക് ചെയ്ത് ആവശ്യാനുസരണം നെല്ല് അവിടുന്ന് പുഴുങ്ങി കുത്തി 4-5 തരത്തിൽ 100% തവിടുള്ളത് പുഴുങ്ങലരി, പച്ചരി അല്ലെങ്കിൽ തരക്കലരി എന്ന് പറയും. അതുകൂടാതെ 60% മുതൽ 90% വരെയുള്ള തവിട് ആവശ്യത്തിന് വെച്ചിട്ട് ഉള്ള അരി കുത്തി അവിടെ കൊടുക്കും. ഏകദേശം പിന്നെ 1 കിലോ അരിക്ക് എനിക്ക് 65 രൂപ മുതൽ 100 രൂപ വരെ കിട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇപ്പം ഒരു കിട്ടുന്നത് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വേറെ 2 സ്റ്റാഫും കൂടി ഉണ്ട്, കൂലിക്ക് ശമ്പളത്തിനെടുക്കുന്നു. അവരും കൂടെ ഉപയോഗിച്ചും കൊണ്ടെന്ന് വെച്ചാൽ ജോലിക്കാലത്ത് 2 ഫാമിലിയാണ്, 2 കുടുംബമാണ് അവിടെ രക്ഷപ്പെടുന്നത്. ഇന്നത്തെ കാലം തൊഴിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അത് എന്നിൽ കൂടി അവരും ജീവിക്കുന്നു, അവരിൽ കൂടി ഞാനും ജീവിക്കുന്നു. അങ്ങനെ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലായാലും പച്ചക്കറിയായാലും മാർക്കറ്റ് ഞാൻ തന്നെ കണ്ടെത്തുന്നു. അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുണ്ട്, പിന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും നമ്മളൊരു സഹകരിച്ചിട്ട് ഞങ്ങളെടുക്കുക ഈ രീതിയിലുള്ള അരി വാങ്ങാനും ഞങ്ങളുണ്ടാക്കുന്ന പച്ചക്കറിയായാലും പയറുവർഗ്ഗങ്ങളായാലും എല്ലാം അവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഞാൻ എള്ളു സ്വന്തമായിട്ട് 2 ഏക്കർ കൃഷിയും, അതിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ 200-300 കിലോ വരെ നല്ല സീസണിൽ കിട്ടും. ഈ എള്ളിന് എള്ളായിട്ട് ഞാൻ കൊടുക്കില്ല, എള്ളിന് 350 രൂപ എനിക്ക് 1 കിലോന് മാർക്കറ്റിൽ നിന്ന് വില കിട്ടും. പക്ഷേ ഈ എള്ളിന് ഞാൻ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എണ്ണയാക്കും. എണ്ണയാക്കി കൊടുക്കുമ്പോൾ 1500 രൂപ 1 കിലോ എണ്ണക്ക് കിട്ടും. ഇതിൻ്റെ പിണ്ണാക്കിന് 50 രൂപ പശുക്കൾക്കും ആടിനും കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾ വന്ന് വാങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കൃഷി ഒരു അഗ്രി ബിസിനസ് ആകുമ്പോൾ ജീവിക്കാനുള്ള വരുമാനം നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല. കൂടാതെ കണ്ട് ഞങ്ങളെടുക്ക മറ്റുള്ള കൃഷി നെൽകൃഷി ചെയ്യുന്നവർ സ്വന്തമായിട്ട് നെല്ല് പുഴുങ്ങാനോ കുത്താനോ സൗകര്യമില്ല. ഇന്നെല്ലാം ടെറസാണല്ലോ, അങ്ങനെ അവിടെ നെല്ല് മൂലക്ക് വേടിയും കിട്ടു കഴിഞ്ഞാൽ കുട്ടികളർക്കും അതിനെ ഇന്നത്തെ കുറ്റം പറയും. അവർ ഞങ്ങൾക്ക് നെല്ല് കൊണ്ടു ഞങ്ങളെ ഗോഡൌണിൽ സ്റ്റോർ ചെയ്ത് അവർ പറയുന്നതിനനുസരിച്ച് ആവശ്യത്തിന് അളവിനനുസരിച്ച് അത് പുഴുങ്ങി കുത്തി അവർ അതേ നെല്ലിൻ്റെ അരി തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അന്നേരം നമുക്കവിടെ കൂലി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ 2 പേരെ വെക്കുന്നത്. പിന്നെ ഇത് കൂടാതെ കൊണ്ട് ഞാൻ നെൽകൃഷി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതിന് ഈയിടെ വായു ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. അത് കൂടാണ്ട് ചെറു മത്സ്യങ്ങൾ, തവളകൾ, പക്ഷികൾ ഇവർക്കൊക്കെയുള്ള ധാന്യങ്ങളും ഇത് നേച്ചുറലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുകൂടാണ്ട് ചെറുധാന്യ കൃഷി അതും ചെയ്യുന്നുണ്ട്. അതും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല ഒരു വർഷം എത്രയോ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇത് കൂടാതെ കണ്ട് ഞാൻ ഏകദേശം 650 സ്ക്വയർ ഫീറ്റുള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ഞാൻ മറ്റുള്ള കൃഷിഭവനിലെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെയും 10-12 ആൾക്കാർ സീസൺ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് സീസണായാലും ആ മഴമറയിൽ പിന്നെ പച്ചക്കറി കൃഷിയും ചീര മറ്റുള്ളതെല്ലാം അതും വരുമാന മാർഗ്ഗമാണ്. ഈ വരുമാന മാർഗ്ഗത്തെല്ലാം കിട്ടുമ്പോഴും ഒരു നിശ്ചിത പൈസ സാമൂഹ്യ പ്രവർത്തനത്തിന് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഇവർ ജില്ലാ അവാർഡൊക്കെ കിട്ടി, ആ നെൽകൃഷിയിലാണ്. അന്ന് എനിക്ക് കിട്ടിയ

0: ഒരു സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. ആ പൈസ ഞാൻ അപ്പോഴും നമ്മളെ കിടപ്പു രോഗികളുണ്ടല്ലോ ആ സംഘടനക്ക് IRPC കൊടുക്കുക ചെയ്ത്. ഞാൻ പറഞ്ഞു വെച്ചാൽ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കുന്നതോടൊപ്പം അവൻ സാമൂഹ്യ സേവനം ചെയ്യണം. എപ്പോഴും സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാൻ കഴിയുമെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടുന്ന തുകയൊക്കെ ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഞാൻ ഒരാൾക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ വാങ്ങില്ല, എന്നുവെച്ചാൽ ഒരു സംഘടനയിൽ കൂടി കൊടുക്കുമ്പോൾ ആ പൈസ എത്ര രൂപ ആൾക്കാർക്ക് ഉപകരിക്കാം. അങ്ങനെ നമ്മൾ കൃഷിയോടൊപ്പം ജീവിക്കുമ്പോഴും സാമൂഹികമായിട്ട് പ്രവർത്തിക്കണം, സമൂഹത്തിന് സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് തന്നെയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബജീവിതം വളരെ സന്തുഷ്ടമാണ്. ഞാൻ കൃഷിയിൽ കൂടുതൽ ആദായം കൊണ്ടാണ് എൻ്റെ മകളെ പഠിപ്പിച്ച് അടുത്തൊരു മാനേജ്മെൻ്റ് സ്കൂളിൽ ചേർത്തു. മകനിപ്പം ബി എഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ മകനും മകളും എല്ലാം അവസരം കിട്ടുമ്പോൾ എന്നെ വന്നിട്ട് സഹായിക്കാറുണ്ട്. ഭാര്യയുടെ പേര് പ്രീത, മകളുടെ പേര് ആര്യ കുന്നുംപുറത്ത്, മകൻ്റെ പേര് അരുൺ കുന്നുംപുറത്ത്. അവനിപ്പോൾ ഒരു വർഷം ബി എഡ് കഴിഞ്ഞു, ഇനി ഒരു വർഷം കൂടിയുണ്ട്. അവൻ പറഞ്ഞു വെച്ചാൽ അച്ഛൻ നിലം കണ്ടെന്നൊരിക്കലും കൊടുക്കാൻ പാടില്ല, ഞാൻ നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി കയറിയാലും എൻ്റെ ഒഴിവ് കിട്ടുന്ന സമയം എനിക്ക് ഈ കൃഷി ചെയ്യണം. എന്ന് വെച്ചാൽ അവൻ പറഞ്ഞ് എനിക്ക് നെല്ലുകുത്തി അരിയെ വേണ്ടി വന്നു. അത്രയും താല്പര്യമാണ് കൃഷിയോട്. ഇപ്പം 2 മാസത്തെ വെക്കേഷൻ വന്നു, പരിപൂർണ്ണമായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്, റബ്ബറിൽ പാലെടുക്കാൻ സഹായിക്കുന്നുണ്ട്, പശുവിനെ നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലേ പഠിപ്പിച്ചത് അങ്ങനെയാണ്, എപ്പോഴെങ്കിലും ഉപകരിക്കും. അതുകൊണ്ട് പണിയെല്ലാം പഠിക്കുക, ജീവിതം നിങ്ങൾ ഏതോ മാർഗം തിരഞ്ഞെടുത്തോ, അങ്ങനെയെല്ലാം ഉള്ള രീതിയാണ്. പിന്നെ വയസ്സായ അമ്മയുണ്ട്, 103 വയസ്സായി. എൻ്റെ അമ്മ ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. അവരുടെ കാര്യങ്ങളെല്ലാം അവർ സ്വന്തമായി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം വരെ പേപ്പറൊക്കെ വായിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും നല്ല കർഷകൻ എന്നുള്ള പച്ചക്കറിയിൽ അവാർഡ് കിട്ടി 2013-14. ഇത് 3 വർഷം മുന്നേ ഏറ്റവും നല്ല നെൽകർഷകൻ എന്നുള്ള അവാർഡ് തന്നു. അത് തോമസ് ഐസക്ക് എന്ന് വന്നിരിക്കുന്നു, അവർ നേരിട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് ആ കിട്ടിയ തുക ഞാൻ കൊടുക്കുമ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞു, ഇങ്ങനെയുള്ള കർഷകനും കിട്ടുമോ, എല്ലാവരും കിട്ടുന്നത് എന്താണെന്ന് വെച്ച് വാങ്ങിച്ചു പോകും. അവനും അവൻ്റെ കുടുംബം കൂടി എടുത്ത തീരുമാനം, അവൻ്റെ ഭാര്യയും മകനാവലും പറയുന്നു, അച്ഛൻ ഇങ്ങനെ കിട്ടിയ പൈസ അങ്ങനെ കൊടുത്തൂടെ, അന്നേരമെന്ന് പറഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരടക്കമുള്ള കുടുംബ സദസ്സിൽ വെച്ചിട്ടാണ് അന്ന് തോമസ് ഐസക്കിൻ്റെ ആ പൈസ കൈമാറിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ മൂല്യവർദ്ധിപ്പിക്കാനുള്ള യൂണിറ്റ് ഉണ്ട്, അതൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതും പോയിട്ട് അനുഭവത്തിൽ കൂടി കാണുകയും അതിനിതാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് കൃഷിയെ സംബന്ധിച്ചോളം പറയുന്നത്. പിന്നെ റബ്ബർ ഉത്പാദക സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ BLF എന്നിട്ട് ഇരിക്കൂർ ബ്ലോക്കിൻ്റെ കീഴിൽ കർഷക സഹായിക്കുള്ള സേവന കേന്ദ്രമുണ്ട്, അതിൻ്റെ ട്രഷററാണ്. പിന്നെ 97 മുതൽ എൻ്റെ പാടശേഖരത്തിൽ 50 ഏക്കർ നെൽകൃഷിയുണ്ട്, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പാടത്ത് 1 സെൻറ്റ് സ്ഥലം പോലും നെൽകൃഷി ചെയ്യാറുണ്ടെങ്കിൽ ഈ വർഷം ഏകദേശം 8 ഏക്കർ ഞാൻ പാടത്ത് വിത്ത് വിതച്ചു. നാട്ടിൽ നടാൻ വേണ്ടി ശേഷം 5 ഏക്കർക്കുള്ള വിത്തും ഇട്ടു വെച്ചു. അങ്ങനെ കൃഷിയിൽ തന്നെ പരിപൂർണ സംതൃപ്തനാണ് ഞാനൊക്കെ. ഞാൻ പറഞ്ഞു തരുന്നത് ഭൂമിയിൽ നമ്മൾ ജനിച്ചത് 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ജനനം, പ്രത്യുൽപാദനം, മരണം. അത് മനുഷ്യനായാലും മൃഗമായാലും ചെടിയായാലും അതിൻ്റെ ഇടയ്ക്ക് പല പ്രക്രിയകളും നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എന്ത് തന്നെ ആയാലും ഈ നേച്ചറിലൊരു പ്രകൃതി നടക്കുന്ന നിയമം ലോകത്ത് എവിടെയും ഈ 3 പ്രക്രിയയാണ്. അതിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക, പ്രകൃതിനെ സ്നേഹിക്കുക, നല്ല വായു ഉണ്ടായിട്ട് മരം വേണം, ചെടി വേണം, നല്ല ഭക്ഷണം വേണം. ഞാൻ പറഞ്ഞു, ഞങ്ങളാരും നമ്മളെ മയിൽ കീടനാശിനി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കില്ല. മണ്ണ് പരിശോധിച്ച് കൃഷിവകുപ്പ് റെക്കമെൻഡ് ചെയ്യുന്ന രാസവളങ്ങൾ മാത്രമേ ചേർക്കൂ. അങ്ങനെയാണ് അവിടെ കൃഷി. അതുകൊണ്ട് വരും തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച് എവിടെ ഹൈ ഉന്നതിയിലെത്തിയാലും 3 നേരം റൊട്ടിയായാലും റൊട്ടി നിറം അരിയായാലും ചപ്പാത്തി ആയാലും എന്ത് തന്നെയാലും കഴിക്കണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകൻ അധ്വാനിച്ചതിൻ്റെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ കഴിച്ച് ബാക്കിയാണ് അവൻ മാർക്കറ്റിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വേഗത്തിൽ ഒരുപാട് അധ്വാനമുണ്ട്. അതുകൊണ്ട് കർഷകനെ കർഷകനായിട്ട് ഇപ്പം സമൂഹം അംഗീകരിച്ചു. അതുകൊണ്ട് അതുപോലെ നിങ്ങൾക്കും നാളെ ഒരു അംഗീകാരം വരും. അതുകൊണ്ട് എത്ര ഉന്നതിയിലെത്തിയാലും അവനവൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയിൽ എന്തെങ്കിലും ഒരു വിള കൃഷി, അത് നെല്ലുന്നൊന്നുമില്ല, എന്തും ചെയ്യാം. അതുകൊണ്ട് പ്രകൃതിനെ സംരക്ഷിക്കേണ്ട ഇവിടെ മരങ്ങൾ വേണം, നല്ല വായു വേണം, പക്ഷികൾ വേണം, മൃഗങ്ങൾ വേണം, എല്ലാം വേണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെയാലും മറ്റുള്ള വിദേശങ്ങളെല്ലാം പറഞ്ഞ് കേട്ടത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കമ്പനിയിൽ പോകുന്നതിന് മുന്നേ എത്രയോ മണിക്കൂർ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്തിട്ടേ പോലും എന്നാണ് കേട്ട് പല മീറ്റിങ്ങിലും. അതുപോലെ എല്ലാ തലമുറയും ആ രീതിയിൽ വരണം എന്നാണ് എൻ്റെ ഒരാഗ്രഹവും എനിക്ക് മറ്റുള്ള പുതിയ തലമുറയോട് പറയാനുള്ളത്.
1: വളരെ സന്തോഷം, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിൽ വളരെ സന്തോഷം.
0: തീർച്ചയായിട്ടും കൃഷിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവത്തിൽ കൂടി നേടുന്ന വിദ്യാഭ്യാസമാണ്. എഴുതി പഠിച്ചത് മാത്രമല്ല അനുഭവം ചെയ്തിട്ടുള്ള. പറയാനുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ എപ്പോൾ വേണം വിളിക്കാം, ചോദിക്കാം. ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അതിനെല്ലാം എന്നെ പ്രധാനമായിട്ട് ഇതിലിറക്കിയത് മയിലുള്ള അരിയിടം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളെ മയിൽ റൈസ് കമ്പനിയുടെ മുൻ MD ആണ്. അവരാണ് എന്നെല്ലാം ഈ ഫീൽഡിലേക്ക് ഇറക്കാനും, പിന്നെ രാജൻ പറയുന്ന കൃഷി ഓഫീസർ ഓറിന്ന് KVK പ്രൊഫസറാണ്, അവരെല്ലാമാണ് എന്നെ കൃഷിയിലേക്ക് പ്രചോദനമായിട്ട് കൃഷിയാക്കാനും കുടുംബജീവിതം നയിക്കാനും വരുമാന മാർഗം കണ്ടെത്താനും പ്രചോദനം നൽകി. അതുകൊണ്ട് എന്ത് തന്നെയാലും എന്നാൽ കഴിയുന്ന അറിവ്, എനിക്കറിയുന്ന അറിവ് ഏതൊരാൾക്കും പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ ഫോൺ നമ്പർ 99 47 89 7 80 8.
1: താങ്ക് യു.
0: ഓക്കെ സർ, താങ്ക് യു.

கதிர்வைதாங்கனே கழிவறையும்.

0: നാളികേര മേഖലയിൽ നവീകരണം ശക്തിപ്പെടുത്തുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പലപ്പോഴും നാളികേര ദിനങ്ങളുടെ പ്രത്യേകത. കേരം തിങ്ങുന്ന കേരളനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണിത്. കേരളത്തിന്റെ പ്രധാന നാണ്യവിളയായ തെങ്ങിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചാൽ മാത്രമേ സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ മൊത്തം വരുമാന വർധനവ് സാധ്യമാകൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2024 കണക്കനുസരിച്ച് കേരളത്തിൽ 7.66 ലക്ഷം ഹെക്ടറിൽ തെങ്ങു കൃഷിയുണ്ടായിരുന്നു. ഇതിൽ നിന്നുള്ള വാർഷിക ഉൽപ്പാദനം 552.2 കോടി നാളികേരം. ഉൽപ്പാദനക്ഷമത ഹെക്ടർ 1 720 നാളികേരവും. കഴിഞ്ഞ 25 വർഷത്തെ കണക്ക് പ്രകാരം കേരളത്തിലെ തെങ്ങു കൃഷിയുടെ വിസ്തൃതി 17% കുറഞ്ഞു. കേരളക്കരയിൽ തെക്ക് വടക്കോളം ധാരാളമിനം തെങ്ങുണ്ടെങ്കിലും കുറ്റ്യാടി തെങ്ങിനും തേങ്ങയ്ക്കും പ്രാധാന്യമേറെയാണ്. കോഴിക്കോട് ജില്ലയുടെ മലയോര ഗ്രാമമായ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തേങ്ങയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ ഏറ്റവും നന്നായി ഫലം തരുന്നതും ഏറ്റവും മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളതുമാണ്. ഇപ്പോഴിത് പരക്കെ കുറ്റ്യാടി തെങ്ങ് എന്നറിയപ്പെടുന്നു. ഇതിനുള്ള പല ഗുണങ്ങളാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കുറ്റ്യാടി തെങ്ങിൻ തൈക്കുള്ള ഡിമാൻഡ് എക്കാലവും ഉയർന്നു നിൽക്കുന്നത്. മറ്റു തേങ്ങകളെ അപേക്ഷിച്ച് കുറ്റ്യാടി തേങ്ങയുടെ കൊപ്രയിൽ നിന്ന് 80% വരെ വെളിച്ചെണ്ണ കിട്ടും. ഒരു ക്വിന്റൽ തേങ്ങ ഉണക്കിയാൽ 60 കിലോ മുതൽ 17 കിലോ വരെ തൂക്കമുള്ള ഉണ്ടക്കൊപ്ര കിട്ടുമെന്നതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ പോലും കുറ്റ്യാടി തേങ്ങയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. നീര, വെർജിൻ വെളിച്ചെണ്ണ, നീരയിൽ നിന്നുള്ള പഞ്ചസാര, ചോക്ലേറ്റ്, ജാം, വിനാഗിരി, ശർക്കര തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിനും കുറ്റ്യാടി തേങ്ങയാണ് അഭികാമ്യം. തെങ്ങിൽ നിന്നും തേങ്ങ വെട്ടിയിടുന്ന പരമ്പരാഗത രീതി തന്നെയാണ് കുറ്റ്യാടി തെങ്ങിനും ഉചിതം. 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള തെങ്ങിൽ നിന്നുമാണ് വിത്ത് തേങ്ങയെടുക്കുക. പ്രായം കുറഞ്ഞ തെങ്ങിൽ നിന്നെടുക്കുന്ന വിത്ത് തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈ വളർന്ന് 5 വർഷം കഴിയുമ്പോഴേക്കും ഇലയൊടിഞ്ഞ് ശോഷിച്ചു പോകും എന്നതിനാലാണ് പ്രായമുള്ള തെങ്ങിൽ നിന്നും തേങ്ങ ശേഖരിക്കുന്നത്. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് വിത്ത് തേങ്ങ ശേഖരിക്കുന്നത്. ഏറ്റവും മൂത്ത തേങ്ങയാണ് വിത്ത് തേങ്ങയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. വിത്തിനായി തിരഞ്ഞെടുത്ത തേങ്ങകൾ 4 മാസത്തോളം പ്രത്യേകം സൂക്ഷിക്കും. 25% വെള്ളം വറ്റുന്ന തേങ്ങ മാത്രമാണ് തൈ ഉൽപ്പാദിപ്പിക്കാൻ എടുക്കുക. ഈ തേങ്ങ 1.5 മാസത്തോളം കുതിർത്ത് വെക്കും, പിന്നീട് കമിഴ്ത്തി വെക്കും. മുള കരുത്തോടെ നേരെ വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഈ തേങ്ങ വേരിറങ്ങാനായി മലർത്തി വെക്കും. തേങ്ങ മുളച്ച് ഇല പിരിഞ്ഞ ശേഷം നടുന്നതിനേക്കാൾ മുള വരുന്ന ഘട്ടത്തിൽ തന്നെ നടുന്നതാണ് ഏറ്റവും നല്ലത്. നടുന്ന കുഴിയിലേക്ക് നേരിട്ട് വേരിറങ്ങുന്നതിനാൽ ഏറ്റവും കരുത്തോടെ തൈ വളരും. നാടനിനം നെടിയ തെങ്ങാണ് കുറ്റ്യാടി തെങ്ങ്. ഇത് തെങ്ങിനേക്കാൾ ഉയരുന്ന മറ്റു മരങ്ങളുടെ കൂടെ ഇടക്കലർത്തി നട്ടാൽ വീണ്ടും ഉയരം കൂടും. ചെരിഞ്ഞ സ്ഥലമാണെങ്കിൽ 2.5 മീറ്റർ വീതിയിലും 1.5 മീറ്റർ താഴ്ചയിലും കുഴിയെടുക്കാം. 8 മീറ്റർ അകലത്തിലാണ് കുഴിയെടുക്കേണ്ടത്. സമതല പ്രദേശമാണെങ്കിൽ 9 മീറ്ററെങ്കിലും അകലം വേണം. 1.5 മീറ്റർ താഴ്ചയും 2 മീറ്റർ വീതിയും മതിയാകും. പിന്നീട് തെങ്ങിന് വളം ചെയ്യാൻ ആവശ്യമായ തടം ഇത്തരത്തിൽ കുഴിയെടുക്കുന്നതിൽ നിന്ന് കിട്ടും. തെങ്ങിൻ തൈ നട്ട് 2-3 വർഷം നന്നായി പരിപാലിച്ചാൽ ഏത് കുന്നിൻ മുകളിലും നന്നായി കായ്ക്കും എന്നതാണ് കുറ്റ്യാടി തെങ്ങിന്റെ പ്രത്യേകത. മറ്റു തെങ്ങുകളെ അപേക്ഷിച്ച് ദീർഘകാലം വിളവ് തരുന്നതിനാൽ കായ്ക്കാനും അല്പം വൈകും. തൈ വെച്ച് 5 വർഷം കൊണ്ട് പൂങ്കുല തരും. 7 വർഷം കൊണ്ട് തെങ്ങു നിറയെ തേങ്ങ വിളയും. നല്ല രീതിയിൽ ജലസേചനവും വളപ്രയോഗവും നടത്തിയാൽ ഒരു തെങ്ങിൽ നിന്ന് 1 വർഷം 150 തേങ്ങ വരെ ലഭിക്കും. തെങ്ങിൽ നിന്ന് 1.5 മീറ്റർ വിട്ട് വളപ്രയോഗം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. വർഷത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തുന്നതിനേക്കാൾ 3-4 മാസത്തെ ഇടവേളകളിൽ വളമിട്ടാൽ ഏറ്റവും മികച്ച കായ്ഫലം കിട്ടും.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം

0: at a massive scale for financial inclusion, education, telemedicine, agriculture.
1: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% 25-ൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: മെറിൻ കേസുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആ കുട്ടിയുടെ സുഹൃത്ത് റോണി ജോണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ റിട്രീവ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വഴി അറിയിക്കാം.
1: വൈകുന്നേരം പള്ളിയിൽ നിന്ന് ഇറങ്ങി തന്നെ വിളിക്കാന്ന് പറഞ്ഞ കൊച്ചാണ്.
2: അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണല്ലോ കേട്ടത്.
1: എല്ലാ റിലേഷൻഷിപ്പിലുള്ള പോലത്തെ പ്രശ്നം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
0: വളയം

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് ഭക്തർ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇവിടെ തിരക്കേറിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം ഇവിടെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരുപാട് ആളുകളെയും വഹിച്ച് എത്തിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. അവിടെയാണ് ഞങ്ങളുള്ളത്. വ്യത്യസ്തരായ ഒരുപാട് ആളുകളെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഒരു ചേട്ടനെയാണ് റേഡിയോ മലബാറിന് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇത് റേഡിയോ മലബാറിന്റെ വളയം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. വളയം നമ്മുടെ ഡ്രൈവർമാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും.
1: ഞാൻ കൊച്ചിയിൽ നിന്നത്, എന്റെ പേര് എഡ്ഡി എന്നാണ്.
0: എഡ്ഡി തന്നെയാണ് ഫുൾ പേര്.
1: ഫുൾ പേര് എഡ്ജർ ഫെർണാണ്ടസ് എന്നാണ്.
0: അത് ശരി. ആ എഡ്ഡി എന്നാണ് വിളിക്കുക. അതൊരു വ്യത്യസ്തനായ ഒരാളാണ്. ഇപ്പോ ട്രാവലറാണ് അല്ലെ വണ്ടി? എത്ര വർഷമായി നിങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങി?
1: ലൈസൻസ് എടുത്തത് 97-ലാണ്.
0: കൊട്ടിയൂരിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത്?
1: കൊട്ടിയൂര് 2 വർഷം മുമ്പ്
0: വന്നിട്ടുണ്ട്. കൊച്ചി തന്നെയാണോ സ്ഥലം?
1: കൊച്ചി തന്നെ, ഫോർട്ട് കൊച്ചി.
0: ഫോർട്ട് കൊച്ചിയാണ്. ഇപ്പോ കൊച്ചി ഭാഗത്തു നിന്നൊക്കെ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ കുറെ വണ്ടികൾ പരിചയപ്പെട്ടു, ഡ്രൈവർമാരെ പരിചയപ്പെട്ടു. അതിൽ പലരും എറണാകുളത്തു നിന്നാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആ ഭാഗത്തു നിന്നൊക്കെ ഭക്തർ ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ കൊട്ടിയൂർ വന്നപ്പോൾ ഉള്ള അനുഭവം? ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളായിരിക്കുമല്ലോ.
1: ചെറിയൊരു ശബരിമല പോലുള്ളൊരു ഇതാണ് ഇവിടെ കാണുന്നത്. വാഹനങ്ങളുടെ പ്രശ്നം നോക്കുമ്പോഴത്തേക്കും പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണുണ്ട് ഇവിടെ എല്ലാവരും. വേറെയുള്ള ചിന്തകളൊന്നുമില്ലാണ്ടൊക്കെ സൈലന്റ് ആയിട്ട് പോകണ്ട. അതൊരു വലിയ മഹാഭാഗ്യം.
0: അക്കരെ കൊട്ടിയൂരില് ഈ ഒരു ഒരൊറ്റ മാസം മാത്രമാണ് ഉത്സവം ഉള്ളത്. മറ്റു സമയങ്ങളിൽ ഒന്നും ആ ക്ഷേത്രത്തിലേക്ക് ആരും പോകാൻ പറ്റില്ല, ആരും പോകുന്നില്ല. അപ്പൊ ഒരു മാസക്കാലമാണ് ഈ കൊട്ടിയൂരിൽ ഈ കാണുന്ന എല്ലാ തിരക്കുകളും ഉള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം നേരിടുന്നതായി തോന്നിയിട്ടുണ്ടോ ഒരു ഡ്രൈവർ എന്ന നിലയിൽ?
1: യാത്രയിൽ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. നിറയെ വണ്ടികൾ നമുക്ക്
0: ബ്ലോക്ക് അനുഭവപ്പെട്ടോ?
1: പണി നടക്കുന്നതിന്റെ ഉള്ള ഒരു പ്രശ്നങ്ങൾ.
0: ഇവിടെ എത്തിയപ്പോ ഇവിടെ
1: ഇവിടെയൊന്നും കുഴപ്പമൊന്നും
0: ഉണ്ടായില്ല. എത്ര മണിക്ക് എത്തി?
1: 5 മണിക്ക് എത്തി.
0: അപ്പൊ ആ വെളുപ്പിന് വന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നിങ്ങൾ പോരാൻ പറ്റി. ഇവിടെ ഉറങ്ങിയോ ഒന്ന്?
1: ആ ഒരു 9 മണി കിടന്നു.
0: ആ ഹാപ്പിയാണ്? എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യം കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ?
1: അങ്ങനെയൊന്നുമില്ല.
0: ഉത്സവത്തിന് വരുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അങ്ങനെ ആവണം.
1: ഒരു മാസത്തേക്കുള്ള
0: അത്രേ ഉള്ളൂ,
1: സ്ഥിരമായിട്ടുള്ള.
0: അല്ല, അങ്ങോട്ട് പോയിട്ടുണ്ടോ?
1: 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നേ വേറൊരു പാർട്ടിയായിട്ട്. ഞാൻ അങ്ങനെ അവിടേക്ക് പോയിട്ട് വന്നു. തിരക്കും ആരുമില്ല ഇവിടെ.
0: അന്ന് തിരക്കൊന്നുമില്ല. ഈ ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടുക. ഇപ്പോ നിങ്ങൾ വന്നത് നിങ്ങൾ സ്വന്തം നാട്ടുകാരെയും കൊണ്ടാണ്?
1: ഞാൻ മറ്റേ തൃപ്പൂണിത്തറ ഹിൽ പാലസ് ഇല്ല, അവിടെ നിന്നുള്ള അവിടുത്തെ ഗസ്റ്റ്.
0: അങ്ങനെയാണ്. ഇത് സ്വന്തം വണ്ടിയാണോ?
1: അല്ലല്ല, ഞാൻ ഡ്രൈവർ.
0: ഇതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി?
1: വണ്ടി ഫീൽഡ് തന്നെയാണ്. വണ്ടി ഫീൽഡിലായിരുന്നു, പക്ഷെ വലിയ വണ്ടിയായിരുന്നു. ചെറിയൊരു ബൈപ്പാസ് ചെറിയ വണ്ടിയൊക്കെയാണ്.
0: കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ മേഖല തന്നെ ഉണ്ട്. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, മകൻ.
0: ഭാര്യയും മകനും മാത്രമാണ്. അവര് പേരെന്ന് പറയും?
1: ഭാര്യയുടെ പേര് മരിയ ഷെൽമി, മകന്റെ പേര് ജോസഫ് ഫെർണാണ്ടസ്.
0: ഫോർട്ട് കൊച്ചി നോക്കാം നമ്മുടെ റേഡിയോ മലബാറില്.

0: സ്ഥിരം ശ്രോതാക്കളുണ്ട്. ഒരു ജയങ്കർ ഫോർട്ട് കൊച്ചി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല പരിചയമാണ്, കാരണം എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിൽ പലതവണയായി ഈ റേഡിയോ മലബാറിൽ വിളിക്കുന്ന ഒരാളാണ് ജയങ്കർ എന്ന് പറയുന്നൊരു ശ്രോതാവ്. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും പല ശ്രോതാക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ റേഡിയോ മലബാറിൻ്റെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായതിന് പ്രത്യേകം നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ടൊന്നും പാടില്ല,
0: കേൾക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളതാണ്. പുതിയ കാലത്തെ പാട്ടുകളോടാണോ പഴയ പാട്ടുകളോടാണോ കൂടുതൽ താല്പര്യം?
1: ഏറ്റവും പഴയത് താല്പര്യമില്ല.
0: ഇല്ല, എല്ലാവരും പറയുന്നത് അതാണ്, കേൾക്കാൻ താല്പര്യം പഴയതിനോടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുക?
1: ആവശ്യപ്പെടുകയാണെങ്കിൽ രണ്ടുമൂന്ന് പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത്, മറ്റേ പുളിയില കരയോടും വീട്ടി
0: മെലഡിയോടാണ് താല്പര്യം. ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. അപ്പൊ നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഇനിയും പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. ശുഭയാത്ര നേരുക.

0: ഇന്ന് വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുവോ?
1: എന്റെ പേര് ശ്യാം എന്നാണ് പേര്. വീട് എറണാകുളം ജില്ലയിൽ നായരുമ്പോഴാണ്.
0: കൊട്ടിയൂരാണുള്ളത് അല്ലേ? എത്ര പേരുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്?
1: ഒരു 20 പേരുണ്ട്.
0: അവിടെ നിന്ന് എത്ര മണിക്ക് പുറപ്പെട്ടു?
1: ഇന്നലെ സന്ധ്യക്ക് ഏകദേശം 7 മണിക്ക് പുറപ്പെട്ട് ഒരു 2.5 മണിയൊക്കെ ഇവിടെ എത്തി.
0: അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെ യാത്രാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്കുകളോ എന്തെങ്കിലുമായിട്ട്?
1: ഈ ട്രിപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നേരെ ഓടി പാർക്കിംഗ് ലോട്ടിലേക്ക് എത്താൻ പറ്റി. വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷേ കഴിഞ്ഞ ട്രിപ്പ് ഞാൻ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. തിരിച്ച് പോകാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പാർക്കിംഗ് ഗ്രൗണ്ട് കുറച്ചും കൂടി വിപുലപ്പെടുത്തിയേക്കുന്നതുകൊണ്ട് റോഡിൽ കഴിഞ്ഞ വണത്തെ പോലെ തിരക്ക് കാണുന്നില്ല. അതൊരു നല്ലൊരിതായിട്ട് അനുഭവപ്പെട്ടു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ളൊരു നമ്മൾക്കൊരു പരാതി എന്ന് പറയാനായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെ വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരിലും കൂടുതൽ അലട്ടുന്നത് ഞങ്ങളെ പോലെ ഡ്രൈവേഴ്സിനാണ്.
0: തീർച്ചയായിട്ടും. കാരണം നിങ്ങളാണ് ഇവരുടെ ജീവനൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള വളയം എന്ന സംഭവം കൃത്യമായിട്ട് ചെയ്യുന്നത് താങ്കളാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സുരക്ഷ കൂടി ഇവിടെ ഒരുക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്.
1: അത് ഇവിടെ തന്നെ അല്ല, നമ്മളിപ്പോൾ ഏത് ഇതേപോലുള്ള തീർത്ഥാടന സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉറക്കവും മറ്റു കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ. ഇപ്പം അത് നമ്മുടെ ശബരിമല എന്നിടത്തോ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. അതാണ് ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്ന സംഗതി. ബാക്കിയെല്ലാം ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പരിമിത സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ചെയ്യുന്നതിനും ഒരുപാട് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഓക്കെയാണ്, ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങൾ ഹാപ്പിയാണ്.
0: ഇനി എത്ര മണിക്കാണ് തിരിച്ചങ്ങോട്ടേക്കുള്ള യാത്ര?
1: തിരിച്ച് ഇവര് ദർശനമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് നമ്മൾ മൃദംഗശീലേശ്വര പറശ്ശിനിക്കടവ് കയറിട്ട് തിരിക്കും. അങ്ങനെ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ രാവിലെ 5:30 ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ 4:30 വൈകുന്നേരം. അത്രയും തിരക്കായിരുന്നു.
0: ഈ ഒരു ഉത്സവ കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്?
1: ഇത് 2-ാമത്തെ ട്രിപ്പാണ്. ഇത് കൂടാതെ 4 കൂടി ഉണ്ട്.
0: വീട്ടിലായിരിക്കും?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, 2 കുട്ടികൾ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: അച്ഛന്റെ പേര് കൃഷ്ണൻ, അമ്മയുടെ പേര് വിമല, ഭാര്യ ലയന, മക്കള് യാദിക, നില.
0: കുട്ടികൾ പഠിക്കായിരിക്കും
1: അല്ലേ? മൂത്താള് 1-ാമത് 1-ൽ പഠിക്കുന്നു, 2-ാമത്തോള് പഠിക്കുന്നില്ല.
0: അപ്പം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത്?
1: പിന്നെ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ മാസങ്ങളിൽ ഓട്ടം കുറവായിരിക്കുള്ളൂ. ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടം വളരെ കുറഞ്ഞ മാസങ്ങളാണ് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഇത് കഴിയുമ്പോൾ അടുത്തൊരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 4 ദർശനം വരുന്നുണ്ട്. അത് ഇതേപോലെയുള്ള കുറച്ച് ട്രിപ്പുകളുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഓണമൊക്കെ ആവണം. പഴയതുപോലെ ഓട്ടമില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല.
0: അങ്ങനെ വാഹനം സ്വന്തമായിട്ടാണോ?
1: അല്ലല്ല, ഇത് നമ്മുടെ കൂട്ടുകാരൻ വണ്ടിയാണ്.
0: അങ്ങനെ വേറെ വണ്ടികളുണ്ടോ?
1: വേറെ വണ്ടി എനിക്ക് വണ്ടിയില്ല. ഞാൻ വേറെ വണ്ടിയിലാണ് കയറണം. സ്ഥിരമായിട്ട് 16 വർഷമായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ ട്രാവൽസിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേറെ വണ്ടിയുടെ തന്നെ വന്നത് തൽക്കാലം.
0: അപ്പൊ ഇത്രയും ദൂരെ യാത്രക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഡ്രൈവർ മേഖലയിൽ. സാധാരണ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക, അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ബ്രേക്ക് ഡൗൺ അല്ല, ഇതുവരെയായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യം എന്ന് പറയാം. പക്ഷേ നമ്മുടെ ഓക്കി ചുഴലിക്കാറ്റ്, ഗജ ചുഴലിക്കാറ്റ് രണ്ടിൽ ഞാൻ പെടുന്നുണ്ട്. ഗജ ചുഴലിക്കാറ്റിൽ പെടുമ്പോൾ ഞാൻ ശബരിമലയിൽ അയ്യപ്പന്മാരായിട്ട് നമ്മളുടെ അച്ഛൻ കോവിലേക്ക് പോകുന്ന വഴിയാണ്. അന്നാണ് അവിടെയൊക്കെ ഭയങ്കര വലിയ പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഓക്കിയിൽ ഞാൻ വേളാങ്കണ്ണി പോണേൻ്റെ ഞാൻ പോകുന്നതിൻ്റെ തലേന്നാണ് ഓക്കി ചുഴലിക്കാറ്റുണ്ടായത്. ഞാൻ വേളാങ്കണ്ണി ചെല്ലുമ്പോൾ അതുപോലെ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്.
0: അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവിടെ പെട്ടുപോകുമ്പോൾ കുടുംബങ്ങളൊക്കെ ആകെ ഒരു വേവലാതിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എങ്ങനെ അവരെ ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞിരുന്നു?
1: ബന്ധപ്പെടാൻ പറ്റുമായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് നമ്മളുടെ വീട്ടിലുള്ളവരെയും കൂടുതൽ നമ്മൾ പ്രയോഗിച്ചെടുക്കുന്ന വണ്ടിയിലുള്ളവരിക്കാണ്. അവരുടെ ഒരു ഇതാണ് നമ്മൾക്ക് അന്നേരം നമ്മൾക്ക് അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു.
0: കൊട്ടിയൂരിലേക്ക് ഇനിയൊരു യാത്രയുണ്ടോ?
1: ഉണ്ട്, ഉറപ്പായിട്ടുണ്ടല്ലോ. ഈ ആഴ്ച മൊത്തം ഇങ്ങോട്ട് ഉണ്ടല്ലോ.
0: എവിടൊക്കെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് യാത്ര ചെയ്യാറ്?
1: എറണാകുളത്ത് ഇപ്പം നമ്മളുടെ നാട്ടിൽ വൈപ്പിങ്കരയിൽ നിന്ന് ഇപ്പോൾ എനിക്കൊന്നും മുൻകാലങ്ങളിൽ ഇത്ര ആളുകൾ വന്നിരുന്നില്ല. ഇപ്പോൾ ആ ഏരിയയിലുള്ള ഒട്ടുമിക്ക ആളുകളും വരുന്നുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു 15 വണ്ടികൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും ഏകദേശം ഉണ്ടാവും. ഈ ആഴ്ച നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്.
0: അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെ വില വർധന, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യാത്ര എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്?
1: ചെലവ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. പഴയതുപോലെ വണ്ടി പ്രസ്ഥാനം ലാഭത്തിലൊന്നുമല്ല. എങ്കിൽ പോലും നമുക്ക് ജീവിക്കണമല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ വർക്കാതെ വേറെ തീർത്തിയില്ല.
0: ചെറിയൊരു മെച്ചം എന്തായാലും ഉണ്ടായത്?
1: മെച്ചമുണ്ട്. മെച്ചമില്ലാതെ ഈ ഫീൽഡായിട്ട് മുതലാളിയായാലും തൊഴിലാളികളും നിൽക്കില്ല. മെച്ചമുണ്ട്, എങ്കിൽ പോലും പഴയ ഒരു മെച്ചമില്ല. പിന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ.
0: കാരണം ഒരുപാട് വണ്ടികൾ ഇറങ്ങുമ്പോൾ ഒരു ബാർഗെയിനിങ് ഉണ്ടാവും. യാത്രല്ലേ, ആ റേറ്റിംഗിലുള്ള ഒരു വ്യത്യാസം മത്സരങ്ങളിൽ ഉണ്ടാവും ഈ ഒരു സീസൺ വരുമ്പോൾ, അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്? അങ്ങനെ
1: ഈ സീസൺ തന്നെ അല്ല, മൊത്തത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്കൊക്കെ ഇതായി പറയാൻ പറ്റും, കാരണം ഞാനൊക്കെ 16 വർഷം വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഇതുപോലെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു ഓട്ടം ഓടേണ്ട അവസ്ഥ വന്നിട്ടില്ല, അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളെ കൃത്യം വാടകയിലാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ട് തന്നെ.
0: ഈ ഒരു ഡ്രൈവർ മേഖലയ്ക്ക് കടന്നു വരാനുണ്ട് ഒരു സാഹചര്യം എന്തായിരുന്നു?
1: അത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ വണ്ടിയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലം തുടങ്ങി, അങ്ങനെ വന്നുപെട്ടതാണ് ഇതിൽ.
0: ആദ്യത്തെ ഒരു വാഹനം ഏതായിരുന്നു?
1: ആദ്യത്തെ വാഹനം ആദ്യമായിട്ട് ഓട്ടം പോയ ട്രാവലർ തന്നെയാണ്.
0: സാധാരണ നമ്മുടെ ഒരു ഓട്ടോയിൽ നിന്നായിരിക്കും അധിക ഡ്രൈവർമാരും തുടങ്ങുക, ഓട്ടോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ?
1: ഞാൻ ഓൾറെഡി ഞാൻ മെക്കാനിക്കാണ്, വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ ട്രാവലറിലേക്ക് വരും. അപ്പൊ എന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ വണ്ടി എടുത്തിട്ട് അങ്ങനെ ഞാൻ ഓട്ടം പോയത്.
0: അപ്പൊ മെക്കാനിക് മേഖലയിൽ നിന്നും ഈ ഡ്രൈവർ മേഖലയിലേക്ക് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം മെക്കാനിക് ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുന്ന ഒരു മേഖലയാണ് മെക്കാനിക് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതിൽ നിന്നും ഒരു മാറ്റം?
1: ആ, അതാ പറഞ്ഞത്, വണ്ടിയോടൊരു നമുക്ക് പണ്ട് തൊടൽ ഒരു ഇതുണ്ട്, ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ മെക്കാനിക് സൈഡും ഇതും തമ്മിൽ വലിയ ദൂരമില്ല.
0: അപ്പോ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലും ഒരൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാൻ, ഹോബി എന്നൊക്കെ പറയാൻ എന്താണ്? അല്ലെങ്കിൽ വായന, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ സിനിമക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോബി ഉണ്ടോ?
1: വായന നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ വായന ഇല്ല. പിന്നെ സിനിമക്ക് പോകുമ്പോൾ കുറവാണ്, പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: എന്നാലും സിനിമ എന്ന് പറയുമ്പം ഇഷ്ടപ്പെട്ട നടീനടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, ആരൊക്കെയാണത്?
1: അതിലിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, നമുക്ക് മോഹൻലാലിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് പണ്ട് തുടങ്ങി.
0: അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയും കാണാൻ
1: ശ്രമിക്കാറുണ്ട്?
0: പുതിയ സിനിമ കണ്ടായിരുന്നു?
1: അല്ല, പുതിയ സിനിമ ഞാനത് പറഞ്ഞു, ഇപ്പൊ കുറച്ചാളുകളായിട്ട് സിനിമക്ക് പോകാനുള്ള ഒരു സമയം കിട്ടാറില്ല, പോയിട്ടില്ല കുറേ.
0: അപ്പൊ പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
1: പാട്ടുകൾ എപ്പോഴും നമുക്ക് എല്ലാതരം പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ പോലും കൂടുതൽ മെലഡീസ് പിന്നെ ഓൾഡ് സോങ് ആണ് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. വളയത്തിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതോടൊപ്പം ഒരു നല്ല പാട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. അപ്പൊ ചേട്ടൻ, ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: നമുക്കിപ്പോ ഇതൊരു പ്രകൃതിയുമായിട്ടാണ് നിൽക്കുന്ന ഒരു അമ്പലമല്ലേ, അപ്പൊ അതായിട്ട് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് നമുക്ക് വേണമെങ്കിൽ വടക്കുന്നാഥനല്ല ഗംഗയെ പോലുള്ള ഒരു പാട്ട്,
0: ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അല്ലേ, കാരണം നമ്മളിപ്പം കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധിയിൽ അല്ലേ, ആ ഒരു പരിസരത്താണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ചേട്ടൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം, നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയവണ്ടി ആലാച്ചിയിലെത്തിയപ്പോ ഇവിടെ ഒരു വാവാച്ചിയെ കാണുകയാണ്. ആരാണ് വാവാച്ചി എന്ന് അറിയണമെങ്കിൽ വാവാച്ചിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇത് റേഡിയോ മലബാറിന്റെ വളയം എന്നുള്ള പ്രോഗ്രാമാണ്. വളയം എന്ന് പറയുന്നത് ഡ്രൈവർമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. ആരാണ് ഈ വാവാച്ചി?
2: വാവാച്ചി എന്റെ പെങ്ങളെ കൊച്ചിനെ വിളിക്കുന്നത് വാവാച്ചി.
1: വാവാച്ചി, വാവാച്ചിയുടെ ശരിക്കും പേരെന്താ?
2: ശ്രീനന്ദ.
1: ശ്രീനന്ദ, വാവാച്ചി എന്ന ഓട്ടോയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ആലാച്ചിയിൽ നിന്ന് വാവാച്ചി ഓട്ടോയുടെ ഓണറാണ്. പേരെന്താ?
2: സജു.
1: സജു, സജുവിന്റെ വീട് ആലാച്ചി
2: തന്നെയാണ്.
1: കൃത്യമായി പറഞ്ഞ ആലാച്ചിയിൽ
2: എവിടെയാണ്?
1: മച്ചൂർമല. മച്ചൂർമല വലിയൊരു ടൂറിസം സെന്ററായി വളരാനിരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രത്യേകത? എന്താണ്?
2: വളരെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് മേലെ. നല്ല വിദേശികളും ഒരുപാട് ആൾക്കാർ,
1: ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് അല്ലേ? ഈ ഒരു മാറ്റം, ഈ നാട് ഇങ്ങനെ ഒരു ടൂറിസം സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുറേയായ
2: വർഷങ്ങളോളായി.
1: പണ്ടേ ആളുകൾ വരുന്ന സ്ഥലമാണല്ലേ? ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ഇത്രയധികം പബ്ലിസിറ്റി
2: ഉണ്ടായിട്ടല്ലേ?
1: അത് ഈ ഒരു സോഷ്യൽ മീഡിയ ആ വഴിയൊക്കെ ഉള്ള ഒരു സ്വാധീനം ആയിരിക്കും അല്ലേ? എങ്ങനെ നാട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ ഒരു മാറ്റം ആളുകളൊക്കെ വരുന്നത് കാണുമ്പോൾ?
2: നാട്ടുകാർ വളരെ, ഇപ്പോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് യോഗ സെന്റർ വരുന്നുണ്ട്. അതേപോലെ ടൂറിസത്തിന് സ്ഥലം ഏറ്റെടുത്ത് പരിപാടികൾ ഗംഭീരമായിട്ടാണ്.
1: അതിന് സർക്കാർ ഫണ്ടൊക്കെ അനുവദിച്ചു.
2: സർക്കാർ ഫണ്ടൊക്കെ അനുവദിച്ചിരുന്നു.
1: മറ്റെന്തൊക്കെയോ പ്രത്യേകതകൾ ഈ പ്രദേശത്ത്
2: വരുന്നുണ്ട്. പിന്നെ ഹൈവേ റോഡ് പാസ്സായിട്ടുണ്ട്.
1: ഇതിപ്പോ ഈ ആലാച്ചിയിൽ നിന്ന് തുടങ്ങുന്ന ഈ റോഡ് എവിടെ അവസാനിക്കുന്നത്?
2: ആലാച്ചിയിൽ നിന്ന് തുടങ്ങിയിട്ട് മച്ചൂർമല, പെരിങ്ങാനം, വൈത്തില്ലങ്കേരിയൊക്കെ,
1: അങ്ങനെ ഒരു റോഡ്. പിന്നെ ഇത് മാലൂർ പോലീസ് സ്റ്റേഷൻ അടുത്തുകൂടെ പോകുന്ന ആ റോഡും ഇത് തന്നെയാണല്ലോ. നിങ്ങളിപ്പോ ഇവിടെ ആലാച്ചിയിൽ നിന്ന് വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട് കുറെയാ?
2: ഞാൻ 7 വർഷമായി.
1: 7 വർഷമായി. ശരി. മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോ ആളുകള് കൂടുതൽ പണിയുണ്ടെന്നാണോ?
2: കുറവാണ്.
1: കുറവാണ്. അതെന്താ?
2: മുന്നേ ഇത് മുന്നേകള് പണിയുണ്ടായിരുന്നു. ആ പണിയില് ഹിന്ദിക്കാരോ അവരൊക്കെ പണികള്.
1: പക്ഷേ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾ സ്വന്തം വണ്ടിയിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? രാവിലെ എത്ര മണിക്ക് വരും?
2: രാവിലെ 7 മണി.
1: 7 മണി. വൈകുന്നേരം എത്ര മണിക്ക് എത്തിച്ചു?
2: 6 മണി. ബസ് റൂട്ട് കുറവാണല്ലേ, അതുകൊണ്ട് ആ ബസ് റൂട്ട് സമയം വരെ മാത്രം.
1: അതിനുശേഷം അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. ബാക്കി സമയത്ത് എന്താ ചെയ്യാ?
2: ബാക്കി സമയത്ത് പ്രത്യേകിച്ച്
1: പരിപാടിയൊന്നും. സിനിമക്ക് പോവോ?
2: ഇല്ല.
1: പാട്ട് കേൾക്കോ? ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചായതായിരിക്കും പറയാ. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാലും നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം. മിന്നാരത്തിലെ പാട്ട്. ഓക്കെ, നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പോ റേഡിയോ മലബാറിന്റെ വളയം എന്ന പരിപാടിയോട് സഹകരിച്ചതിന് നന്ദി.
2: താങ്ക് യു.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ, ഒരുപാട് നായിക വേഷമണിഞ്ഞ ജയഭാരതിയുടെ വിശേഷങ്ങൾ ഒരു താരസ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടു കാണുമല്ലോ. അതിന്റെ തുടർഭാഗം നമുക്കിന്ന് താരസ്വരത്തിലൂടെ കേൾക്കാം. പുനർജന്മം എന്ന ചിത്രത്തിലെ രാധയായിട്ടും അതിലെ അരവിന്ദന്റെ അമ്മയായിട്ടും വേഷമിടുന്നത് ജയഭാരതിയാണ്.
3: സാറിന്റെ കവിത ഞാൻ പാടി ബോറാക്കിയില്ലല്ലോ.
4: ബോറാക്കിയില്ലെന്ന് മാത്രമല്ല, എന്റെ കവിതയ്ക്ക് ജീവനും ഓജസ്സും നൽകിയത് രാധയാണ്. അലൗകികമായ ഒരു ശബ്ദത്തിന്റെ ഉടമസ്ഥ കൂടിയാണ് രാധയെന്ന് എനിക്ക് ബോധ്യമാകുകയും ചെയ്യും.
3: മറ്റാരും അഭിനന്ദിക്കുന്നതിനേക്കാൾ ഞാൻ അതിനെ വില കൽപ്പിക്കുന്നു.
4: അതിരിക്കട്ടെ, കലയോട് മാത്രമേ ഉള്ളൂ പ്രതിപത്തി. പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു?
3: പഠിത്തത്തിൽ ഞാൻ മഹാമോശമാണ് സാർ. കഷ്ടിച്ച് ജയിച്ചു കിട്ടിയ ഭാഗ്യം.
4: അത് പറ്റില്ല, രാധയുടെ സബ്ജക്ട് സാഹിത്യമാണ്. നല്ല അറിവ് സമ്പാദിക്കുന്നതോടൊപ്പം റാങ്ക് കൂടി പാസ്സാകുകയും വേണം. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇവിടെ വരും, ഞാൻ ഒരു സ്പെഷ്യൽ ട്യൂഷൻ തരാം. ഇവിടെ ടീച്ചേഴ്സ് വന്നേച്ചാ മതി.
5: രാധകുഞ്ഞിന്റെ വിചാരം ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്ന.
6: പിന്നെ ഞാൻ കഴിവിയാണോ?
7: എന്റെ മോൾ എനിക്ക് എന്നും കുഞ്ഞു തന്നെ കുറിപ്പേ. അവളെ അല്ലാതെ ഞാൻ വേറെ ആരെ ലാളിക്കാനാ? ആ കൂടെ ഈ ഒന്നിനെ തന്നിട്ട് അവള് പോയി.
5: എന്തിനാ അങ്ങനെ പത്തും പലതും ഐശ്വര്യമുള്ള ഒന്ന് പോരെ. അഞ്ചാറ് വർഷം കൂടി കഴിയട്ടെ, കുഞ്ഞുങ്ങളുടെ ശല്യം കൊണ്ട് പണിക്കിറങ്ങുന്നതിന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ സാധ്യമാണ്.
7: എന്തെങ്കിലും പറഞ്ഞ് കുറിപ്പ് അവളെ ചൂണ്ടി പിടിപ്പിക്കും.
6: നാളെ മുതൽ ഞാൻ വൈകിട്ട് ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. എനിക്ക് ട്യൂഷൻ മലയാളം അരവിന്ദ് സാർ.
4: പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നുകൊണ്ട് സാഹിത്യം പഠിക്കാൻ സാധ്യമല്ലെന്നാണ് രാധയോട് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. മലയാളികൾ ഒരു ചെറിയ ജനവിഭാഗമാണെങ്കിലും മലയാളത്തിന് വളരെ വലിയ ഗ്രന്ഥസമ്പത്തുണ്ട്. അതിന് പുറമെ വിശ്വസാഹിത്യത്തിലെ ഉന്നതങ്ങളായ കൃതികളുമായി രാധ പരിചയപ്പെടുകയും വേണം. ഉടനെ തന്നെ വായിച്ചു തുടങ്ങേണ്ട കുറെ പുസ്തകങ്ങൾ ഞാൻ തരാം. ജീവിതത്തിൽക്കുണ്ടാകാറുള്ള വ്യക്തി ജീവിതത്തിലെ തകരാറുകൾ കാളിദാസനും ഉണ്ടായിരുന്നു എന്നാണ് ചില അഭിപ്രായകൾ. ലൈംഗിക ജീവിതത്തിൽ വളരെ വലിയ അരാജകത്വമുള്ള ആളായിരുന്നു കാളിദാസൻ എന്ന് പറയപ്പെടുന്നു. അതേപ്പറ്റി ഒന്നും ഇവിടെ വിശദമായി പറയേണ്ട കാര്യമില്ല.
3: അതേപ്പറ്റി കൂടി വിശദമായി പറയൂ സാർ.
4: വിശ്വസാഹിത്യത്തിലെ മറ്റേതൊരു നായികയെക്കാളും മിഴിവുറ്റൊരു കഥാപാത്രമാണ് ശകുന്തള. ഉൾക്കരമായ പ്രേമത്തിന്റെ പ്രതീകമാണ് ശകുന്തള എന്ന് ശാകുന്തളം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാവും.
3: ഉൽക്കടമായ പ്രേമമുള്ളവരായി മറ്റാരും ഇല്ലെന്നാണോ സാർ പറയുന്നത്?
4: സാഹിത്യത്തിലില്ല.
2: കഥാപാത്രങ്ങൾക്കനുസരിച്ച് കാഴ്ചവെക്കുന്ന ഒതുക്കമുള്ള അഭിനയം, ഓരോ കഥാപാത്രത്തിന്റെയും ആത്മാവ് കണ്ടറിഞ്ഞുള്ള ഡയലോഗ് മോഡുലേഷൻ, ഭാര്യ, കാമുകി, കാബറി ഡാൻസർ, അങ്ങനെ കഥാപാത്രം ഏതായാലും 100% അർപ്പണ മനോഭാവം, അതാണ് ജയഭാരതി.
8: രാജകുമാരി എന്താ ആലോചിക്കുന്നത്? കൂട്ടിന് ഞാനുണ്ട്.
9: അഴകും അഭ്യാസവും കൊള്ളാം, പക്ഷേ നാവും നല്ലതല്ല. ഈ നാട് ഭരിക്കുന്ന ശ്രീരംഗരാജന്റെ പുത്രിയോട് മറ്റൊരാളിങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ അവന്റെ തല ഈ ക്ഷേത്രം നടയിൽ കിടന്ന് ഉരുളുമായിരുന്നു.
8: അല്ല, രാജകുമാരിക്ക് അല്പം കരുണ തോന്നാൻ കാരണം?
9: നിങ്ങളെപ്പോലെ ഒരു പോരാളിയെ കഴിവിലേറ്റരുതെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിങ്ങൾ പാലാട്ട് കോമക്കുറിപ്പിന്റെ
8: ആരുമല്ല. തകർന്ന് മണ്ണടിഞ്ഞ പാലാട്ട് കുടുംബത്തിൽ പണ്ട് അടിച്ചു തെളിക്കാൻ നിന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകൻ.
9: ഒരു അടിച്ചു തെളിക്കാരിയുടെ മകന് ഇത്രയ്ക്ക് അഹങ്കാരമോ?
8: ഞാൻ അഹങ്കരിച്ചില്ല രാജകുമാരി. എനിക്കെന്റെ സഹോദരിയും മുത്തച്ഛനും ജീവനാണ്. അവരുടെ ഉള്ളു നൊന്താൽ ഞാൻ പിശാചായി മാറും. രാജകുമാരി ക്ഷേത്രദർശനത്തിന്റെ പേരിൽ പട്ടാളക്കാർ അവരെ ചാട്ടുപാട് കൊണ്ടടിച്ചു. രാജകുമാരി, ഈശ്വരനെ കളറകെട്ടി അടയ്ക്കരുത്. വായുവും വെള്ളവും പോലെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം.
9: നിങ്ങളൊരു പണ്ഡിതനെ പോലെ സംസാരിക്കുന്നല്ലോ. ഇനിയും വല്ലതും ഉണ്ടോ കയ്യിൽ?
8: ഉണ്ട് രാജകുമാരി. സന്ദർഭം വരുമ്പോ കാണിച്ചു തരാം.
9: എന്താ എന്റെ തലയും വീശിക്കളയുമായിരിക്കും.
8: ഞാനത്ര മഠേനാണോ രാജകുമാരി? കുന്നത്ത് കൊന്ന പൂത്ത് നിൽക്കുന്ന പോലുള്ള ഈ പെൺകുടിയെ എന്റെ വാഴ്ത്തല കൊണ്ട് കൊല്ലാനോ? വേണ്ടി വന്നാൽ താമരത്തണ്ട് പോലുള്ള ഈ കൈകൾ ഉരുമി പിടിച്ച് തഴമ്പിച്ച ഈ കൈക്കുള്ളിൽ നിന്ന് വിയർക്കും.
9: കൊള്ളാം. ഉശിരുള്ള പടയാളി, മോഹം നടപ്പാക്കാമോ?
8: വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്.
9: മനസ്സിലായില്ല.
8: ഇല്ലേ, വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ ഞാൻ അണിയിക്കും.
9: എന്റെ തലമുടിയിലോ?
8: മാത്രമല്ല, ആ ചുവന്ന കവിൾത്തടത്തിൽ ഞാനൊരു ഉമ്മ തരും.
9: നിങ്ങൾക്ക് ജീവനില്ല, ശേഷം കൊതിയില്ലേ?
8: ഈ അമൃതമുണ്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചാലെന്താ, മരിച്ചാലെന്താ?
9: അപ്പോൾ അമൃതയത്തിന് ഒരുങ്ങിക്കഴിഞ്ഞോ?
8: ഉവ്വ്. പറഞ്ഞു പറഞ്ഞ് കളി കാര്യമാകരുത്.
9: ഇല്ല, ഇത് ജീവൻ കൊണ്ടുള്ള കളിയാണ്.
8: എങ്കിൽ ദേവിയെ സാക്ഷി നിർത്തി ഞാൻ ചൊല്ലുന്നു, ഇന്നേക്ക് 41 നാളുകൾക്കുള്ളിൽ താമര തണ്ട് പോലുള്ള ഈ കൈകൾ എന്റെ ഉരുമി പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളിൽ നിന്ന് വീർക്കും.
9: പറയൂ, കേൾക്കട്ടെ.
8: ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ അണിയിക്കും. 1000 സേവകന്മാരുള്ള ശ്രീരംഗ മഹാരാജാവിന്റെ അന്തപുരത്തിൽ കയറി രാജകുമാരിയോടൊപ്പം പട്ടുമെത്തയിൽ ശയിച്ച് കെട്ടിപ്പിടിച്ചൊരു മതൻ ഉമ്മ.
9: ഇല്ലെങ്കിൽ
8: 41 നാൾ കൊട്ടാരവാതിക്കൽ ഈ കുഞ്ഞിക്കണ്ണന്റെ ശവം കാക്കയും കഴുകനും കൊത്തിത്തിന്നുന്നത് കണ്ട് രാജകുമാരി കുണരാം. നെൽവേലി ഭഗവതിയാണ് ഈ ഉറുമിയാണ്. സത്യം, സത്യം, സത്യം. പക്ഷേ എന്റെ ശപഥം നിറവേറ്റിയാൽ രാജകുമാരി ഈ കുഞ്ഞിക്കണ്ണൻ എന്ത് സമ്മാനം തരും?
9: ഈ നാട്ടിലെ ഏറ്റവും വലിയ പോരാളിയായ നിങ്ങളെ ഞാൻ സ്വയം വരിക്കും, എന്റെ രാജകുമാരനായി വാഴിക്കും. നെൽവേലി ഭഗവതിയാണ് സത്യം, സത്യം, സത്യം. പക്ഷേ 41 നാൾ നിങ്ങൾ പേടിച്ചോടിയാൽ ശ്രീരംഗ രാജ്യത്തിലെ പട നിങ്ങളെ പിച്ചി ചീന്തും.
8: സമ്മതിച്ചു രാജകുമാരി, സമ്മതിച്ചു.
10: രാജകുമാരി എന്ത് സാഹസമാണ് ഈ പറഞ്ഞത്? നാളറിഞ്ഞ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മഹാരാജാവ് ഇതറിഞ്ഞാൽ?
9: അറിയരുത് പൂജാരി. ഇന്നേക്ക് 41 നാൾക്കകം ഈ വാർത്ത പുറത്തറിഞ്ഞു പോയാൽ അത് നിങ്ങളുടെ നാവിൽ നിന്നായിരിക്കും. മനസ്സിലായോ?
10: ഞാൻ പുറത്ത് പറയില്ല. ദേവിയാണ് ഈ കൂടുതലാണ് സത്യം.
2: പാലാട്ട് കുഞ്ഞിക്കണ്ണനിലെ ആര്യമാലയാണ് ജയഭാരതി. ഏതു വേഷത്തിലും ജയഭാരതിക്ക് തിളങ്ങാൻ കഴിയുമെന്ന വിശ്വാസം കാത്തുസൂക്ഷിച്ച നടി.
11: തിരുമേനി, ഞങ്ങൾക്ക് ദൈവാ, അവിടുന്ന് ദേവി ഉള്ളിലുള്ള ആളാ. ആരായിട്ട് തൊട്ട് അശുദ്ധാക്കുല്ല. ആ ശാപം കൂടെ എനിക്ക് വേണ്ട.
12: ശാപമോ? ഞാൻ വരും.
11: ഇത് തമ്പുരാട്ടി അറിഞ്ഞാൽ, ഊയത്തിന്റെ പുണ്യം ഉള്ളുവത്തേക്ക് കിട്ടിയെന്നറിഞ്ഞാൽ, വേണ്ട, ഞാൻ ഇവിടം വിട്ടു പോയിക്കോളാം. നാളെ എനിക്കൊരു ഉണ്ണി പറഞ്ഞാൽ ഞാൻ ആരോടെല്ലാം കള്ളം പറയും? എത്ര കള്ളം പറഞ്ഞാലും എന്നെങ്കിലും തമ്പുരാട്ടി ഇതറിയും. ശാപം കിട്ടിയ പുണ്യം കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം.
12: അപ്പോ പുള്ളോത്തി തനിക്ക് ഉണ്ണിയുണ്ടെന്നുള്ള സത്യ? മേക്കാടൻ അവനത് പറഞ്ഞാൽ തെറ്റില്ല.
9: അനന്താ, അനന്താ, ഇങ്ങ് വരൂ. വെള്ളത്തിൽ കളിച്ചു നടന്നാലേ ഉപനയനം കഴിഞ്ഞ് അവരങ്ങ് പോകും. നിനക്ക് വിഷ്ണുവിനെയും അച്ഛനെയും കാണണ്ടേ?

0: ഉണ്ണീടടുത്ത് നിൽക്കുന്ന ഒരു വെളുത്താളില്ലേ, അതാരാന്നറിയാമോ? ആരാ?
1: അച്ഛൻ. നീ ഇത്രയും കാലം എവിടെയായിരുന്നു?
0: എന്നോട് പൊറുക്കണം. ഇവന് ഇവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഒരു തവണ കണ്ടാ മതി എന്ന് പറഞ്ഞ് കരയും. പൊറുക്കണം, ഇനി വരില്ല, ഒരിക്കലും വരില്ല.
1: ഉണ്ണി ഇവിടെ വരൂ. ഉണ്ണിയുടെ പേരെന്താ?
2: അനന്തപത്മനാഭൻ.
1: പഠിപ്പൊക്കെ എവിടെ വരെയായി?
0: കുറച്ച് പാട്ടും കളമെഴുത്തും പഠിപ്പിച്ചു.
1: പാട്ടും കളമെഴുത്തുമോ? എന്തിന്? കുടവും വീണയും കൊണ്ട് നാട് തണ്ടാനോ? ഇവനെ സംസ്കൃതം പഠിപ്പിക്കണം.
0: ഉള്ളുവച്ചക്കന് വേദം പഠിക്കാൻ പള്ളിക്കൂടില്ലല്ലോ തിരുമേനി.
3: വിവിധ സിനിമകളിലെ അഭിനയത്തിന് 1972 മാധവിക്കുട്ടിയിലെ അഭിനയത്തിന് 1973 ജയഭാരതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. മുന്നൂറ് ചിത്രങ്ങളിലധികം മലയാളത്തിൽ ജയഭാരതിയെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കടമറ്റ തച്ചൻ, കൺമണികള്, പെൺമണികള്, കാണാത്ത വേഷങ്ങള്, ഖദീജ, നടൻപെണ്ണിലെ സൈനബ, കളിയല്ല കല്യാണം, വെളുത്ത കത്രീനയിലെ റോസ, അഞ്ചു സുന്ദരികളില്, പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ശാരദ, വിദ്യാർത്ഥി, കായൽക്കരയിൽ, വിരുദൻ ശംഖുവിലെ കാമാക്ഷി, ആനച്ചന്തം, തോക്കുകൾ കഥ പറയുന്നു, വല്ലാത്ത ഫഹേനിലെ സൽമ, ഉറങ്ങാത്ത സുന്ദരിയിലെ മധുമതി, വീട്ടുമൃഗം, മൂലധനത്തിലെ നബീസു, വിരുന്നുകാരിയിലെ ശാന്ത, നേഴ്സ് എന്ന ചിത്രം, അമ്മാളുമായിട്ട് സിന്ദൂരച്ചെപ്പ്.
4: ഞങ്ങൾ ഓടി
5: നാളെ തെണ്ടി നടക്കാൻ കണ്ട നേരം പോരാത്. എടി പെണ്ണേ, നിന്നെ കാണാൻ വന്നവരൊക്കെ പോയോ?
4: അവർക്ക് നിന്നെ പിടിച്ചോടി.
5: ഉവ്വ അമ്മേ, പിടിച്ചു. നിന്നെ കാണാൻ അവന്റെ നിശ്ചയം.
4: നേരാനമ്മേ, ചെറുക്കൻ നീലിയെ നോക്കി ഏ ഇങ്ങനെ കാണിച്ചു.
5: അസത്തെ കടിഞ്ഞ പൊട്ടി തന്നെ.
6: എല്ലാം നഷ്ടപ്പെട്ടതുപോലെ.
7: ഈ നാട് ഇഷ്ടമായോ?
6: പിന്നില്ലാതെ. നല്ല മനുഷ്യർ, ഭംഗിയുള്ള പ്രദേശം, ഭാരതപ്പുഴ, പിന്നെ
7: പിന്നെ
6: പിന്നെ പാട്ട് കേട്ടാൽ ഉറക്കത്തിൽ ഇറങ്ങിനടക്കുന്ന പെൺകുട്ടികൾ. അമ്മാളു, എനിക്ക് ഉത്സവത്തിന് പോകാൻ എന്ത് സന്തോഷമായിരുന്നു. ഇപ്പോ
7: ഇപ്പോ
6: ഇവിടം വിട്ട് പോകാൻ തോന്നുന്നില്ല.
7: എന്തേ?
3: ആയിരത്തി തൊള്ളായിരത്തി 1969 നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സന്ധ്യ, കാട്ടുകുരങ്ങ്, രഹസ്യത്തിലെ സുലോചന എന്ന കഥാപാത്രത്തെയാണ് ജയഭാരതി അനശ്വരമാക്കിയത്. കടൽപ്പാലത്തിലെ ഗീത, കുരുക്ഷേത്രം, സ്ത്രീ, കാക്കത്തമ്പുരാട്ടി, മധുവിധുവിലെ മാലിനി, പ്രിയ, ദത്തുപുത്രനിലെ അന്നക്കുട്ടി, അമ്മയെന്ന സ്ത്രീ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ മാല, ഡിറ്റക്റ്റീവ് 909 കേരളത്തിൽ, നിലക്കാത്ത ചലനങ്ങൾ, താര, അനാഥ, പളുങ്കുപാത്രം, തുറക്കാത്ത വാതിലിലെ നബീസ, വിവാഹിതയിലെ സുകുമാരി, വിലക്കു വാങ്ങിയ വീണയിലെ സുനന്ദ, ഒരു പെണ്ണിന്റെ കഥയിലെ തങ്കമ്മ, ജാനു എന്ന കഥാപാത്രമായിട്ട് കുട്ടിയടത്തിയിൽ വന്നിട്ടുണ്ട്.
8: അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10 മണിക്കാണ് മുഹൂർത്തം. പെണ്ണിന് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഞാൻ കൊടുത്തയക്കും. കൃത്യം 10 മണിക്കൂടെ കാറ് വരും. നീയും മകളും കൂടി ആ കാറിൽ കയറി നേരെ അമ്പലത്തിലോട്ട് വരണം. അവിടെ വെച്ചാണ് കല്യാണം.
9: ആരുടെ കല്യാണ കാര്യമായി പറയുന്നത്?
8: എന്റെ മകന്റെ.
9: അത് ശരി, ഞാൻ വിചാരിച്ചു എന്റെ മകളുടെ കല്യാണ കാര്യമാണെന്ന്.
8: നിന്റെ മകളെ കല്യാണം കഴിക്കുന്നത് എന്റെ മകനാണ്.
9: എന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്?
8: ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കണം.
9: അത് നിങ്ങളുടെ വീട്ടിൽ നടത്തിയാ പോരെ.
8: നീ ആലോചിച്ചാണോ സംസാരിക്കുന്നത്?
9: ആലോചിക്കാതെ ഞാൻ സംസാരിക്കാറില്ല.
8: അപ്പോൾ?
9: ഒരു അപ്പോഴും ഇല്ല. എന്റെ മകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം.
8: ഏതായാലും നിനക്ക് ഞാൻ അല്പം സമയം കൂടി തരുന്നു. എന്നെ പണക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്.
10: പ്രസാദ് സാർ എന്താ പതിയില്ലാതെ വന്നത്?
9: കല്യാണം ഉറപ്പിക്കാൻ.
10: എന്നിട്ടെന്തായി?
9: ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10:30. നീ അങ്ങോട്ടൊന്നും നോക്കണ്ടട മോനെ, പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ല.
3: കത്തനാരിൽ ചെറിയ വേഷം ചെയ്യാനെത്തിയ നടി ജയഭാരതി ഷൂട്ടിംഗ് കഴിഞ്ഞും പോവാതെ അമ്മയോടൊപ്പം നിൽക്കുന്നത് കണ്ട് എന്തേ പോവാത്തത് എന്ന് തിക്കുറിശി ചോദിച്ചപ്പോൾ ബസ്സിന് പോകാൻ കാശില്ല, വെയിൽ താണിട്ട് നടന്നു പോകാനാണ് എന്ന മറുപടി കേട്ടപ്പോൾ അദ്ദേഹം വളരെ വലിയൊരു നടിയാവും, അന്ന് കാറൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്വസിപ്പിച്ചു. പിന്നീട് വലിയ നടിയായി കാറൊക്കെ വാങ്ങി. ജയഭാരതി ആ കാറിൽ ആദ്യം കയറ്റിയത് തിക്കുറിശിയാണ്. ഗാനസംഗമം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാൻപേട, പുത്തൻ വീട്, സരളിയായി ശരശയ്യയിൽ ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്. മൂന്ന് പൂക്കൾ, വാസന്തിയായി ഇൻഗുലാബ് സിന്ദാബാദിൽ, കളിത്തോഴി, അവളൽപ്പം വൈകിപ്പോയി, കൊച്ചനിയത്തിയിലെ ഇന്ദു, സൈനബിയായിട്ടും ആമിനിയായിട്ടും ജയഭാരതി അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിൽ, ലൈൻ ബസ് എന്ന ചിത്രത്തിലെ സരസമ്മ, മേരിക്കുട്ടിയായിട്ട് കരകാണ കടലിലുണ്ട്, വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ, സി ഐ ഡി നസീർ, സുമതിയായി വേഷമിട്ടുകൊണ്ട് ആറടി മണ്ണിന്റെ ജന്മി എന്ന ചിത്രത്തിലുണ്ട്, സതി, ഓറ്റില്ല, നൃത്തശാലയിലെ പ്രിയംവദ ജയഭാരതിയുടെ മറ്റൊരു വേഷമാണ്, ആഴിമുഖം എന്ന ചിത്രത്തിലുണ്ട്, പ്രതികാരത്തിലെ ശോഭ, ഇനിയൊരു ജന്മം തരൂ എന്ന ചിത്രത്തിൽ ജയഭാരതിയുണ്ട്, അതുപോലെ അനന്തശയനം, ആദ്യത്തെ കഥ, അക്കരപ്പച്ച, മയിലാടും കുന്ന്, മാപ്പുസാക്ഷി, ലക്ഷ്യം, മനുഷ്യബന്ധങ്ങൾ, ഒരു സുന്ദരിയുടെ കഥ, അതിൽ സുന്ദരിയായിട്ട് തന്നെയാണ് ജയഭാരതിയുടെ കഥാപാത്രം എത്തുന്നത്.
2: ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരണം. പുറത്തേക്കൊന്ന് വരണം, ഞാൻ കടുവായും പുലിയൊന്നും അല്ല.
11: അതുകൊണ്ടല്ലേ ഇവിടെ തന്നെ നിൽക്കുന്നത്.
2: കുറിക്ക് വർത്തമാനം പറയാൻ അറിയാമല്ലോ.
11: വർത്തമാനം പറയാൻ അറിയാം.
2: സുന്ദരി പഠിക്കുന്നില്ലേ?
11: ഇല്ല.
2: കോളേജിൽ പോകാനും ഒന്നും പണമില്ലാഞ്ഞിട്ടായിരിക്കും.
11: അയാളോട് അങ്ങനെ പറഞ്ഞത് മര്യാദയാണോ സുന്ദരി? അങ്ങേര് പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കാൻ വരുന്നത്? അവരൊക്കെ വലിയവരല്ലയോ. നമ്മുടെ വീട്ടിൽ നമ്മളാ വലുത്. കുഞ്ഞവരെവിടെ പോയത്? കപ്പയും മീനും വാങ്ങിക്കാൻ പാറു കുഞ്ഞമ്മടെ കയ്യിൽ കാശ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അവർ നാളെ ചന്തയ്ക്ക് വിട്ടു. ഓ, ഇനി ഞാൻ തന്നെ പോകണം. ഇന്നെങ്കിലും ഒന്ന് നനച്ച് കുളിക്കാമെന്ന് കണ്ടതാണ്. ഞാൻ പോയി എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. കുഞ്ഞമ്മ ഒന്ന് അടിച്ച് നനച്ച് കുളിക്ക. നീ ചന്തയെ പോണെന്ന് അറിഞ്ഞ അച്ഛൻ വഴക്ക് പറയത്തില്ലേ മോളെ? അച്ഛൻ അറിയണ്ട, ഞാൻ എളുപ്പം വരാൻ പോകുന്നു. ആ, എന്നെ മോള് കുളിച്ചു, ഞാൻ കൊട്ടയെടുത്ത.
3: 1991 കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മറുപ്പക്കം എന്ന തമിഴ് ചിത്രത്തിലെ ജാനകി എന്ന കഥാപാത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ജയഭാരതിയെ തേടിയെത്തി. 1975 20 സിനിമകളും 1976 25 സിനിമകളും 77 26 സിനിമകളും 78 ആകുമ്പോഴേക്കും 37 ചിത്രങ്ങളിലുമാണ് ജയഭാരതി അഭിനയിച്ചത്. ആ വർഷം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി എന്ന റെക്കോർഡും ജയഭാരതി സ്വന്തമാക്കി. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ജയഭാരതി ഉണ്ട്. ഹേമയായിട്ട് ആരാധികയിൽ വന്നിട്ടുണ്ട്. ഗായത്രി, പൊയ്മുഖങ്ങൾ, മരം എന്ന ചിത്രത്തിൽ ആമിനി എന്ന കഥാപാത്രമാണ് ജയഭാരതിയുടേത്. ദിവ്യദർശനത്തിൽ ഇന്ദിര, മനുഷ്യപുത്രനിലെ മാധവി, ഏണിപ്പടികൾ, തിരുവാഭരണം, സൗന്ദര്യപൂജ, മാധവിക്കുട്ടി, കലിയുഗം, മാസപ്പടി മാത്തുപിള്ള, ഇൻ്റർവ്യൂവിലെ സുശീല, ഇന്ദിരയായിട്ട് യാമിനിയിൽ, മനസ്സ്, സാവിത്രിയായിട്ട് തൊട്ടാവാടിയിലും, ഗോമതിയായിട്ട് നഖങ്ങളിലും, ലല്ലിയായിട്ട് ലേഡീസ് ഹോസ്റ്റലിലും, രാധയായിട്ട് കാലചക്രത്തിലും ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി ഭാരതി എന്ന ചിത്രത്തിലുണ്ട്. വെറോണിക്കായിട്ട് ജീസസിലും, സെലീനയായിട്ട് അഴകുള്ള സെലീനയിലും വേഷമിട്ടിട്ടുണ്ട്. പാതിരാവും പകൽ വെളിച്ചവും എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രഹസ്യരാത്രിയിലുണ്ട്, സ്വർഗവിഗ്രഹത്തിലുണ്ട്, നൈറ്റ് ഡ്യൂട്ടിയിലെ വിമലയായിട്ടാണ് ജയഭാരതി വന്നിട്ടുള്ളത്, നീലക്കണ്ണുകളിലുണ്ട്. ചോളുമരുമകൻ ചന്തു എന്ന ചിത്രത്തിൽ തെക്കുമാടം മാധു ആയിട്ടാണ് ജയഭാരതി എത്തിയിട്ടുള്ളത്. മാർജിയാനിയായിട്ട് ആലിബാവയും 41 കളന്മാരിലുമുണ്ട്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1975 ലവ് മാരേജിലെ മഞ്ജു, പെണ്ണാളായിട്ട് ചീനവലയിൽ, ഇന്ദുമതിയായിട്ട് ബാബുമോനിലുണ്ട്, തെമ്മാടി വേലപ്പനിലെ സിന്ധു, ലൈറ്റ് ഹൗസിലെ ഗീതയെ നമുക്ക് കേൾക്കാം.
12: പെണ്ണുങ്ങളെ പറ്റിക്കാൻ നോക്കുന്നല്ലേ?
13: അയ്യോ ചേച്ചി തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ സത്യത്തിൽ
12: വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ഒരു കള്ളസ്വാമിയെ കെട്ടി ഒരുക്കി ആളുകൾക്ക് കാശും കൊടുത്ത് ഇരുത്തിയിരിക്കുന്നു. നിങ്ങൾ ആള് കാണുന്നത് പോലെ അല്ലല്ലോ മിസ്റ്റർ, ഭയങ്കരനാണല്ലോ. ഇങ്ങനെ എത്ര പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ട്.
13: അയ്യോ, പെണ്ണുങ്ങളെ ചങ്കുപൊട്ടുന്ന വർത്തമാനം പറയല്ലേ. ഞാൻ ഈ ലോകത്ത് ഭവതിയെ മാത്രമേ പ്രേമിക്കുന്നുള്ളൂ.
12: ആഹാ, പ്രേമത്തിനുള്ള അടവായിരുന്നു. എന്നാലേ ഇതിനകത്ത് നിറച്ചും പ്രേതങ്ങളുണ്ട്. ആവശ്യത്തിന് പ്രേമിക്കാം.
3: നടൻ പെണ്ണിലെ സൈനഭ. സുമതി പ്രസാദം എന്ന ചിത്രത്തിലെ ജയഭാരതിയുടെ കഥാപാത്രമാണ് കാമധേനുവിൽ ലക്ഷ്മിയായിട്ടാണുള്ളത്. 2002 പാർവതിയായിട്ട് ഒന്നാമനിൽ വന്നിട്ടുണ്ട്. അതുപോലെ അശ്വതിയുടെ ആൻറ്റിയായിട്ട് എഴുപുന്ന തരകനിൽ ലക്ഷ്മി എത്തുന്നുണ്ട്. സൂര്യപുത്രനിലെ ഹേമയുടെ അമ്മ ജയഭാരതിയാണ് ചെയ്തിട്ടുള്ളത്. സുഹറയായിട്ട് മാൻ ഓഫ് ദ മാച്ചിൽ. അഡ്വക്കേറ്റ് പത്മജ മേനോനായിട്ട് വിഷ്ണു എന്ന ചിത്രത്തിൽ. സത്യഭാമയായിട്ട് കന്യാകുമാരിയിൽ ഒരു കവിത എന്ന ചിത്രത്തിൽ. ഊട്ടിപ്പട്ടണത്തിൽ ലക്ഷ്മിയായിട്ടാണ്.
0: എന്തു പറ്റി മോളെ? അവര് പോയതുകൊണ്ടാണോ? പറയൂ, എന്തു പറ്റി? തമ്പുരാട്ടെ, തമ്പുരാട്ടെ, എന്നോട് ക്ഷമിക്കണം. രഞ്ജിനി വർമ്മയല്ല. എന്താ കുട്ടിയെ പറയുന്നേ? എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് സെന്റ് ഫിലോമിന ഓർഫനേജിലെ മദർ നിർമ്മല ഏതോ ഒരു സ്ത്രീയിൽ നിന്നും രണ്ടു കൈയും നീട്ടി ഏറ്റുവാങ്ങിയ ശാപമാണ് ഞാൻ. പിന്നീട് വളർന്ന് വലുതായപ്പോ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി മനസ്സ് തേങ്ങി വാത്സല്യത്തോടെയുള്ള മോളെ എന്ന വിളി കേൾക്കാൻ ഞാൻ തെറ്റുകാരിയാണ്. മനസ്സുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. നീ എന്റെ മോള, എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ചേതു ലക്ഷ്മി, ഇനി എനിക്ക് നീയാണ്. നീ എന്റെ മോള, എന്റെ മോള.
3: പ്രശസ്ത അഭിനേതാവ് ജയന്റെ അമ്മാവന്റെ മകൾ കൂടെയാണ് ജയഭാരതി. ഷീലയും ശാരദയും ഒക്കെയുള്ള ആദ്യ സിനിമയിൽ കുടുംബത്തിലെ 7 മക്കളിൽ 6-ാമത്തെ ആളുടെ വേഷം. അന്ന് എല്ലാ പല്ലും മുളച്ചിരുന്നില്ല എന്നുപോലും ഒരു തമാശയുണ്ടായിരുന്നു. ഇത്ര കൊച്ചു കുട്ടിയെ ഇപ്പോഴേ സിനിമയിൽ എടുക്കണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പ്രേംനസീറിനോടൊപ്പം പിന്നീട് ജയഭാരതി എത്രയെത്ര സിനിമകളെ മലയാളിയുടെ
14: ദേവിക്ക് മദ്രാസിൽ ചെന്ന് പഠിക്കാൻ അശേഷം താല്പര്യമില്ല.
15: അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ എനിക്കും തീരെ താല്പര്യമില്ല. വേഗം റെഡി ആവാൻ പറ.
14: മോളെ, മോളെ, ട്രെയിനിന് സമയമായി എന്ന് പറഞ്ഞ അച്ഛൻ ബഹളം കൂട്ടുന്നു. മോൾ എളുപ്പം ചെന്ന് റെഡിയാവും. ചെല്ലു മോളെ.
16: എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു മോളിലോട്ട് പോ. ഹി വിൽ നോട്ട് ബിലീവ് ബട്ട് ആൻ എക്സ്പ്രസ് ഹീസ് ഇൻ പിയാനോ.
3: നമ്പർ 20 മദ്രാസ് മെയിലിലെ ഗീതയായിട്ടും നമ്മുടെ നാട് എന്ന ചിത്രത്തിലെ ലക്ഷ്മിയായിട്ടാണ് ജയഭാരതി വേഷമിടുന്നത്. ഡോക്ടർ സീനത്തായിട്ട് ദശരഥം എന്ന ചിത്രത്തിൽ ലക്ഷ്മി എത്തുന്നുണ്ട്. മാലതിയായിട്ട് ധ്വനിയിലും വിറ്റ്നസ്സിലെ ഡോക്ടർ ശ്രീദേവി. പാച്ചൂസിന്റെ അമ്മയായിട്ട് 3-ാം പക്കത്തിലുണ്ട്. പി ഭാസ്കരന്റെ കാട്ടുകുരങ്ങ് ജയഭാരതിയെ താരമാക്കി. ശാരദയും ഷീലയും കയറിയിരുന്ന നായികാ സിംഹാസനത്തിലേക്ക് ഏതു വേഷത്തിനും അനുരൂപയായ നായികയായി ജയഭാരതി കയറിയിരുന്നു. 19-ാം വയസ്സിൽ ജയഭാരതി സിനിമയിലെ സെഞ്ചുറി പൂർത്തിയാക്കി. 5 വർഷം കൊണ്ട് 100 സിനിമ. സിനിമയുടെ തിരക്കിൽ പാഞ്ഞുപോയ 15-25 പ്രായം. അന്നൊക്കെ നായികമാർ സെറ്റിൽ സ്വന്തം കസേരയുമായാണ് വന്നിരുന്നത് എന്ന് ജയഭാരതി. ജയഭാരതിക്ക് കസേരയില്ലായിരുന്നു. 100-ാം സിനിമയുടെ സെറ്റിൽ ഒപ്പം ജോലി ചെയ്തവർ ഒരു കസേര വാങ്ങി നൽകിയാണത്രേ ഇതാഘോഷിച്ചത്. സംവിധായകൻ പത്മരാജന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ചിരിക്കുമ്പോഴും കരയുമ്പോഴും വായി പൊത്താത്ത നടിയാണ് ജയഭാരതി. സ്ക്രീനിൽ നിന്നൊരുകാനും കത്തിജ്വലിക്കാനും ജയഭാരതിക്ക് വേണ്ടത് ക്ഷണനേരം. ആദ്യമൊന്നും മലയാളം വഴങ്ങുമായിരുന്നില്ല. ഭാസ്കരൻ മാഷും സേതുമാധവൻ സാറുമൊക്കെ ക്ഷമയോടെ എന്നെ മലയാളം പഠിപ്പിച്ചു. എല്ലാ സിനിമകളിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. മലയാളത്തോടും മലയാളികളോടും എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും മലയാളികൾക്ക് എന്നോട് സ്നേഹമാണ്. ഇത് ജയഭാരതിയുടെ വാക്കുകൾ.
9: ആണിനൊന്നും നഷ്ടപ്പെടില്ല, പെണ്ണിനതല്ല കുട്ടി. എനിക്കറിയാം ലക്ഷ്മി അടുത്ത്, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മനസ്സൊഴി വേറെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പേരായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഇത്ര അരിശം വരില്ലായിരുന്നു. വെറുതെ ആൾക്കാർ അതും ഇതും പറഞ്ഞുണ്ടാക്കുന്ന ലക്ഷ്മി അടുത്തി. പ്രഭുവിനെ എനിക്കറിയാം. അതല്ല മോളെ, പിന്നെ അയാളുടെ വീടിനെ കുറിച്ചും അമ്മയെ കുറിച്ചും അച്ഛന്റെ മരണത്തെ പറ്റിയൊക്കെ എന്തൊക്കെയോ കേൾക്കണോ?
17: എനിക്കറിയില്ല, അതൊന്നും തിരക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താ ജോലി? പരദൂഷണം. അവനവന്റെ ജോലി നോക്കി നടന്നാൽ യാതൊരു കുഴപ്പമില്ല.
18: My dear Prabhu, my darling Prabhu, oh, Veda, my sweetheart Prabhu.
9: Amma, വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. കിളികളെയും മറ്റും കൂട്ടിലിട്ടടക്കില്ലേ? അതുപോലെ.
18: എന്തൊരു ഭംഗിയായിരുന്നു നമ്മളൊത്ത് കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക്.
17: കഷ്ടം തന്നെ. എന്തായി കുട്ടികൾക്ക്? അവർ പിന്നെ എന്ത് ചെയ്യണം? ഓടിച്ചൊന്ന് മാലയിടണോ? നിനക്കയില് ഹീറോ ആയിരിക്കും
9: എന്ന് പറഞ്ഞ്
17: എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പേടിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് കടുപ്പം തന്നെയാ. ഒരാൾ സിസ്റ്ററിനെ കാണാൻ ഹോസ്റ്റലിൽ വന്നാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്? അങ്ങനെ എന്നെ ആളെ പിടിച്ചു തിന്ന ആളാണോ? ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി, കല്യാണി, ചേട്ടനല്ലേ?
19: അതെ,
17: ഞാൻ പറഞ്ഞു വിടാം. ഇതെല്ലാം ചില പഴയ ടെക്നിക്കുകളാ. ദേ, നാടൊട്ട് ചീത്തപ്പേരുള്ള ആളാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും. ഈ ലക്ഷ്മിയടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ? ദിവസം ഇത് എണ്ണ എന്നെ ജോലി.
9: കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാലോ. ഒരു 101 രൂപയെങ്കിലും ആയിട്ടാവട്ടെ, അത് തന്നെ ഒരു വലിയ ഭാഗ്യം. നിനക്കറിയില്ല, ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ? എന്റെ അമ്മ ഇല്ലാന്ന് വെച്ചാ ഇന്ന് ഞാൻ ഉണ്ടാവായിരുന്നില്ല.
17: ലക്ഷ്മി അടുത്തി കിടന്നുറങ്ങേ, എനിക്ക് ഉറക്കം വരുന്നു.
3: രുക്മിണി എന്ന കഥാപാത്രം രക്തമില്ലാത്ത മനുഷ്യൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ്.
17: എടാ, അവൾ മരിച്ചു.
19: ആരെ?
17: സോഫി. അവൾ ആത്മഹത്യ ചെയ്തു.
19: അവൾക്ക് ബുദ്ധിയുണ്ട്?
17: എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ടു പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീ പിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. നീ സഹതപിക്കുകയാണോ? എടാ
19: രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന? അറിയാം
17: അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്.
19: ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഞാൻ എന്റെ വിരലം നനയ്ക്കാൻ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല.
17: എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്.
19: മുത്തുകൃഷ്ണ, ഇവളെ പിടിച്ച് പുറത്താക്ക.
17: ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും, അത് എന്റെ അവസാനത്തെ വരവായിരിക്കും.
19: ഹോട്ടൽ ടാജിൽ റൂം ബുക്ക് ചെയ്തു.
17: എടാ, എന്റെ 5 രൂപ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്.
3: ജയഭാരതി ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങളുണ്ട്. ഗുരുവായൂർ കേശവനിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ, തച്ചോളി മരുമകൻ ചന്തുവിലെ വടക്കിനിത്തളത്തിലെ വളർത്തുതത്ത, മനസ്സും പുരികവും തുടിച്ചു തുള്ളി ജയഭാരതി അഭിനയിച്ചു ലയിച്ച ഗാനങ്ങളാണിതൊക്കെ. 2002 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ഒന്നാമനിലാണ് ജയഭാരതി ഒടുവിൽ അഭിനയിച്ചത്. ഇനിയൊരു സിനിമയിലും അഭിനയിക്കില്ല എന്ന് ജയഭാരതി പറയുന്നില്ല. കാരണം

0: തെല്ലൊന്നു കുറഞ്ഞു. ഒരിടവേളയ്ക്കു ശേഷം അഥർവത്തിലെ മാളുവായിട്ടാണ് ജയഭാരതി വീണ്ടും സിനിമകളിലേക്ക് കടന്നു വരുന്നത്. മകന്റെ കൂട്ടുകാരനോട് അവർ എന്നെക്കുറിച്ച് എന്തേലും പറയാറുണ്ടായിരുന്നോ എന്ന് ഉള്ളുരുക്കത്തോടെ ചോദിക്കുന്ന മൂന്നാം പക്കത്തിലെ അമ്മ ഇന്നും പ്രേക്ഷകരിൽ ഒരു നോവുകാലം ബാക്കി നിർത്തുന്നു.
1: കുട്ടി, ലോപസ് അല്ലേ?
2: ആ, ഞാൻ രഞ്ജിത്ത്.
1: എനിക്കറിയാം, റൂംമേറ്റ്സ് ആയിരുന്നില്ലേ?
2: അതെ.
1: നിങ്ങളെ കുറിച്ചൊക്കെ അവൻ എഴുതാറുണ്ടായിരുന്നു, ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. എന്നെ പറ്റി അവൻ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ?
2: ഉണ്ട്, പലപ്പോഴും.
1: എന്നെ അവന്,
0: മറുപക്കത്തിലെ ജാനകിയിലൂടെ ദേശീയ തലത്തിൽ സ്പെഷ്യൽ അവാർഡ് സ്വന്തമാക്കിയ ജയഭാരതി മലയാള സിനിമയിൽ ഒടുവിൽ അഭിനയിച്ചത് 2001 ഒന്നാമനിൽ. പെയ്തൊഴിയാതെ എന്ന ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സീരിയലിലും അക്കാലം ജയഭാരതി തിളങ്ങി.
3: എല്ലാം കൂടി ഇടിച്ച് ചത്തേനെ.

0: നിനക്ക് എങ്ങനെ ധൈര്യം വന്നി വണ്ടി ഓടിച്ചോണ്ട് പോവാൻ?
1: അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാവുന്ന.
0: എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്ന്. അതെന്തിന്? നിന്റെ പേരെന്താ?
2: സുശീല.
0: കൊള്ളാം, ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? നിന്റെ വീട് എവിടെയാ?
2: അങ്ങ് പാഞ്ചാലി കുപ്പത്താ.
0: ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടിക്കാരിക്ക് വിട്ടുവരാം.
2: അയ്യോ വേണ്ട, എന്റെ അച്ഛൻ വഴക്ക് പറയും.
0: നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. വാ.
2: വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും.
0: ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? അതെങ്ങനെ?
3: 2018 പ്രളയത്തിന് സംസ്ഥാന പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന ചെയ്ത അന്നത്തെ സൗന്ദര്യ താരം ഇന്നും മലയാളത്തെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നു എന്നതിന് ഉദാഹരണം തന്നെയാണ്. ഇനിയും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ താരസുന്ദരിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
4: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
3: മധുരഗീതങ്ങൾ.
2: മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ കുറച്ച് നല്ല ഗാനങ്ങൾ മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം. ആദ്യ ഗാനം 1965 എം കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ശകുന്തള എന്ന ചിത്രത്തിലെ ഗാനമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഭൂപാളരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പി സുശീല.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, സലീൽ ചൗധരി സംഗീതം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നം. 1973 ബാബു നന്ദൻകോടാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

പ്രിയ ശ്രോതാക്കളെ, ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശശികുമാറിന്റെ സംവിധാനത്തിൽ 1978 പുറത്തിറങ്ങിയ കന്യക എന്ന ചിത്രത്തിലെ ഗാനം. പാപ്പനംകോടി ലക്ഷ്മണന്റെ വരികൾക്ക് MK അർജുനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം ഭാവഗായകൻ P ജയചന്ദ്രനും അമ്പിളി രാജശേഖരനും ചേർന്ന്.

ഇനി കേൾക്കാം എസ് ജാനകിയുടെ സ്വരമാധുരിയിൽ പിറന്ന ശാരിക പൈതലിൻ എന്ന് തുടങ്ങുന്ന ഗാനം. 1979 പുറത്തിറങ്ങിയ പമ്പരം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ചിറയൻ കീഴ് രാമകൃഷ്ണൻ നായരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എ ടി ഉമ്മർ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് ജിതിൻ ശ്യാം സംഗീതം പകർന്ന ഗാനം. ചിത്രം തളിരിട്ട കിനാക്കൾ. 1980 പി ഗോപികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

1982 പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത രക്തസാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് എ ടി ഉമർ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 1984 പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വീണ്ടും ചലിക്കുന്ന ചക്രം. ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതിയ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1986 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആർ കെ ദാമോദരൻ, സത്യൻ അന്തിക്കാട് എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ആലപ്പി രംഗനാഥ്. ഇതിൽ സത്യൻ അന്തിക്കാട് ഗാനരചന നിർവഹിച്ച ഗാനം കേൾക്കാം. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം ധനുർവേദം എന്ന പുറത്തിറങ്ങാത്ത ചിത്രത്തിലെ ഗാനം. ശരത് വയലാറിന്റെ വരികൾക്ക് ആലപ്പി രംഗനാഥാണ് ഈണം പകർന്നിരിക്കുന്നത്. ആലാപനം കെ ജെ യേശുദാസ്.

ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2008 ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജൂബിലി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ശ്യാം ധർമ്മൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ വിനീതു ശ്രീനിവാസനും പ്രമീള ലീലയും പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് സുദീപ് കുമാറും രൂപ രേവതിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാടമ്പി. ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ 2008 ചിത്രം പുറത്തിറങ്ങിയത്.

2008 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാക്കിളിപ്പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി, കെ ജയകുമാർ എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വിദ്യാസാഗർ. ഈ ചിത്രത്തിലെ കെ എസ് ചിത്ര, സുജാത മോഹൻ, സംഗീത മാധവ് എന്നിവർ പാടിയ ശാരികയെ നിന്നെ കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, ശാരിക എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജെ

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിയിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാക

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 5, ഹിജ്റ വർഷം 1447 മുഹറം 3, ശകവർഷം 1948 ജ്യേഷ്ഠം 29, 2026 ജൂൺ 19 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാഹെർട്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.